ഒരു വലിയ കാട്ടുതീയിൽ തന്റെ കൃഷിയിടം മുഴുവൻ കരിഞ്ഞുപോയപ്പോ നിരാശനാവാതെ ആ ചാരത്തിനടിയിൽ തിരച്ചു നടത്തിയ ഒരു കർഷകൻ കരിഞ്ഞു പോകാത്ത ഒരേയൊരു ചെറിയ വിത്ത് കണ്ടെത്തി. ഗ്രാമവാസികൾ അസാധ്യമെന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോഴും അവൻ ആ വിത്തിനെ മണ്ണിൽ കുഴിച്ചിട്ട് ദിവസവും പരിപാലിച്ചു. മാസങ്ങൾക്കപ്പുറം ആ ഒരൊറ്റ വിത്ത് വളർന്നു വന്ന് വലിയൊരു വൃക്ഷമായി ഗ്രാമത്തിലേക്ക് വീണ്ടും പച്ചപ്പും ജീവനും തിരികെ കൊണ്ടുവന്നു. ചുറ്റുമുള്ളതെല്ലാം തകർന്നു പോയാലും ഉള്ളിൽ പ്രത്യാശയുടെ ഒരംശം ബാക്കിയുണ്ടെങ്കിൽ ഏതൊരു വലിയ തിരിച്ചടിയിൽ നിന്നും നമുക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 27 കൊല്ലവർഷം 1202 തെന്നി 11 ഞായറാഴ്ച. ഇന്ന് ലോക ടൂറിസം ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമായി ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കിടയിൽ വിനോദസഞ്ചാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിലൂടെ കൈവരിക്കുന്ന സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക വിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുന്നതിനും ടൂറിസം വലിയ പങ്കുവഹിക്കുന്നുണ്ട്. പ്രകൃതിക്കും പ്രാദേശിക സംസ്കാരത്തിനും കോട്ടം തട്ടാത്ത രീതിയിലുള്ള ടൂറിസം വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: குட் மார்னிங், வெல்கம் டு சிறிய வெளிய வர்த்தமானம் வித் மீ ஆர்ஜே அனாமிக. இன்னைக்கு இந்த விசேஷங்கள் എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് September 27 നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺഡേ മോർണിംഗ് ആണല്ലേ. ബാക്കിയുള്ള ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കുറച്ചുകൂടി ഫ്രീ ആയിട്ടിരിക്കുന്ന, റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ബിക്കോസ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ദിവസങ്ങളെ പോലെ തിരക്കില്ല, ജോലിക്ക് പോകണ്ട, കോളേജിൽ പോകണ്ട, സ്കൂളിൽ പോകണ്ട അല്ലേ. മൊത്തത്തിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള, റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോ കേൾക്കുന്ന എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആദ്യം തന്നെ ആശംസിക്കാനു കേട്ടോ. ഈ യാത്രകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പുതിയ നാടുകൾ കാണുക, പുതിയ മനുഷ്യരെ പരിചയപ്പെടുക, വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾ അടുത്തറിയുക തുടങ്ങി ഓരോ യാത്രയും നമുക്ക് നൽകുന്ന അനുഭവങ്ങളും തിരിച്ചറിവുകളും വളരെ വലുതാണ്. വീടിന്റെ 4 ചുവരുകൾക്ക് പുറത്തുള്ള ലോകം എത്രത്തോളം വിശാലമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്തരം യാത്രകൾ തന്നെയാണ്. ഇന്ന് September 27 വേൾഡ് ടൂറിസം ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം യാത്രയെ ജീവശ്വാസമായിട്ട് കാണുന്ന ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിച്ച ഒരുപാട് ഒരുപാട് ഒരുപാട് യാത്രാ അനുഭവങ്ങൾ സ്വന്തമാക്കിയ അർജുനാണ് ഇന്ന് ഈ വേൾഡ് ടൂറിസം ഡേയിൽ ചെറുതും വലുതുമായിട്ടുള്ള വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ അർജുൻ ചേട്ടാ, വെൽക്കം ടു ദി ഷോ.
1: എന്തൊക്കെയുണ്ട്
0: വിശേഷങ്ങള്? അപ്പൊ ഇന്ന് വേൾഡ് ടൂറിസം ഡേ ആണ്, ഇന്നത്തെ ദിവസം എങ്ങോട്ടെങ്കിലും ഒക്കെ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ആദ്യം തന്നെ ചോദിക്കാണ്. ഇന്ന് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുവാണോ? അതെന്ത് പറ്റി ഇന്ന് യാത്രയൊന്നും പ്ലാൻ ചെയ്യാതിരുന്നേ?
1: ഒന്നുമില്ല, ആകെ ഒരു ഞായറാഴ്ചകളിലാണ് വീട്ടിലെത്താറ്. പൊതുവെ
0: ഓക്കെ, ആകെ പാടെയുള്ള ഒരു സൺഡേ ആണ്, അതുകൊണ്ടൊന്ന് കുറച്ച് വീട്ടിൽ ഇരുന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ. ഓക്കെ ഓക്കെ. ഒരു സാധാരണ യാത്രക്കാരനിൽ നിന്ന് ഇന്ത്യ മുഴുവൻ ചുറ്റി കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളിലേക്കുള്ള ആ ചേട്ടന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ?
1: സത്യം പറഞ്ഞാല് ഞാനേ അധിക യാത്രകളും ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്യുന്ന യാത്രകളൊക്കെ ഒറ്റയ്ക്കാണ്.
0: പക്ഷെ
1: ഞാന് ആദ്യം ഇത് തുടങ്ങിയ സമയത്ത് ഞാനൊരു ഫ്രണ്ടും കൂടിയാണ് തുടങ്ങുന്നത്. അപ്പം നമുക്കറിയാം, കാരണം ആദ്യമായിട്ട് എല്ലാരെയും പോലെ വലിയൊരു സെലിബ്രിറ്റി, ഒരു പട്ടമോ അങ്ങനത്തെ ഫോളോവേഴ്സ് ഒന്നും ഇല്ലാതെ ആദ്യമായിട്ട് യാത്ര തുടങ്ങിയതായിരുന്നു ആ സമയത്ത്, 2022. അപ്പൊ ഞാനും എന്റെ ഒരു ഫ്രണ്ട് കൃഷ്ണു എന്നാണ് ആളുടെ പേര്, ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര തുടങ്ങിയത്. ഞങ്ങൾ ഏകദേശം ഒരു 3-4 സ്റ്റേറ്റ് ഒരുമിച്ച് പോയ സമയത്താണ് പെട്ടെന്ന് അവന് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട ഒരു എമർജൻസി വന്നു. അപ്പം എനിക്ക് ഇന്നെ സംബന്ധിച്ച് ഇനിയും ദിവസങ്ങൾ ഉണ്ട് കാണാന്. ഞാൻ അത്രയും ഒരു ദിവസം വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ ഇനി തിരിച്ചു പോവാന്ന് പറഞ്ഞപ്പോ എനിക്ക് അയ്യോ മനസ്സിലൊരു ഇറങ്ങിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഒറ്റയ്ക്ക് പോവാം, അപ്പം ഇനി നോക്കി നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാലൊരു സോളോ ട്രാവലർ ആയിട്ട് ഇങ്ങനെ പോകാനുള്ളൊരു അതിനൊരു മോട്ടീവ് സത്യം പറഞ്ഞാൽ അതാണ്. അവന്റെ ആ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോക്കും, പിന്നെ ഞാൻ എന്തായാലും വന്നല്ലോ, വന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ നനഞ്ഞു ഒന്നി കുളിച്ചിട്ട് കയറാന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക്. പിന്നെ അത് തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അയ്യോ ഇത് കുറച്ചും കൂടി ബെറ്റർ ആണ്. അപ്പൊ എനിക്ക് തോന്നി ഞാൻ തന്നെ കുറച്ച് മെച്ചപ്പെട്ട പോലെ തോന്നി. അപ്പൊ എനിക്ക് ഇതാണ് രസം തോന്നി, അതാ പിന്നെ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Once again, welcome back to Cheriya Veliya Vartamanam with me, RJ Anamika. ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ട്രാവലർ ആയിട്ടുള്ള അർജുനാണ് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിൽ എന്നോടൊപ്പം യാത്രാവിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആൾ ഒരുപാട് ട്രാവൽ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ പൊതുവെ അയാൾ എപ്പോഴും സോളോ ട്രാവലിംഗ് ആണ് ചെയ്യാറുള്ളത്. അപ്പം ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ചോദിക്കും, എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നത്, മടുപ്പ് തോന്നാറില്ല, ആരും ഇല്ലാത്തപ്പോൾ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യില്ലെന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്നോട് ആള് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒരു ദിവസം ഒറ്റയ്ക്കൊന്ന് ട്രാവൽ ചെയ്ത് നോക്ക്, അതിന്റെ സുഖം ഭയങ്കരാണെന്ന് പറയാറുണ്ട്. സോ സോളോ ട്രാവലിംഗിന്റെ സുഖം എത്രത്തോളം ഉണ്ട് ചേട്ടാ?
2: സത്യം പറഞ്ഞല്ലേ, നമുക്ക് യാത്രകൾ ശരിക്കും പഠിക്കാൻ ഏറ്റവും രസം സോളോ ട്രാവലിംഗ് ആണ്. കാരണം ഞാൻ പറയാൻ കാരണം വെച്ചാല്, നമ്മൾ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആളുകളായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മള് നമ്മുടെ യാത്രയുടെ മുഴുവൻ സമയങ്ങളും അവരോടാവും നമ്മൾ സംസാരിക്കാം. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വഴിയൊന്നും ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ പലരോടും ചോദിക്കും, പല സ്ഥലത്തേക്കുള്ള വഴികൾ ചോദിക്കാം, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ, ഭക്ഷണം എവിടെയാണ് കിട്ടുക, അങ്ങനെ ഇന്ന ബസ് എവിടുന്നാ കയറുക ചോദിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്നത് ഈ അവിടെയുള്ള ലോക്കൽ ആളുകളായിരിക്കും. അപ്പൊ നമ്മൾ അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ചോദിക്കും, എവിടുന്നാ വരുന്നത്, അപ്പൊ നമ്മളിങ്ങനെ കേരളത്തിൽ നിന്നാണ്, അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചില ആളുകൾ നല്ല നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കണക്ട് ആവാൻ പറ്റും. അപ്പൊ നമുക്ക് ചിലപ്പോൾ അവർ നമ്മളോട് ചോദിക്കും, നമുക്കൊരു ഒരു ചായ കുടിക്കാൻ പോവാം, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഇങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാം, അങ്ങനെ അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് പേരെ കണക്ട് ചെയ്യാൻ പറ്റും. ശരിക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു കോണ്ടാക്ട്സിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കോണ്ടാക്ട്സ് നമുക്ക് ആ നാട്ടിൽ കിട്ടുന്നുള്ളതാണ് ഒരു സോളോ. പിന്നെ നമുക്ക് എന്നാല് ഭയങ്കര ഫ്രീഡം ആണല്ലോ, ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് എവിടെ പോകുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ മൈൻഡ് സെറ്റ് ആവില്ല നമ്മുടെ ഒപ്പം ഉള്ള ആൾക്ക്. നമുക്ക് ചിലപ്പോൾ ഇവിടെ ഇറങ്ങി ഒന്ന് ചായ കുടിക്കണം തോന്നിയാൽ നമുക്ക് ഒരു ചായ കുടിക്കാം, ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായ കുടിക്കണം തോന്നി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുടിക്കാം. അപ്പൊ ഓപ്പോസിറ്റ് ആള് ചോദിക്കില്ല, എന്താണ് എപ്പോഴല്ല ഒരു ചായ കുടിച്ചെന്ന് ആരും
0: ചോദിക്കുന്നില്ല.
2: അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഭയങ്കര അത് പരിപൂർണ്ണ സ്വാതന്ത്ര്യമാണ് നമുക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ. പിന്നെ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അത് ആ സ്ഥലത്ത് പോകണ്ടായിരുന്നു തോന്നി കഴിഞ്ഞാൽ അത് ആരും കുറ്റപ്പെടുത്താനും നിൽക്കില്ല നമ്മളെ.
0: അതെ അതെ അതെ, അങ്ങോട്ട് പോയത് വേസ്റ്റ് ആയിരുന്നു എന്ന് ആരും പറയത്തില്ല,
2: പറയാനൊന്നുമില്ല. അതെ അതെ,
0: തീർച്ചയായിട്ടും. ഈ യാത്രകൾ തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു അർജുനുണ്ട്, അതിനുശേഷം ഇത്രയും സംസ്ഥാനങ്ങൾ കണ്ടതിന് ശേഷമുള്ള ഒരു അർജുനുണ്ട്, ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്?
2: നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിടിവാച്ചി പിടിക്കുന്ന ഒരു ആൾക്കാരാണല്ലോ നമ്മൾ.
0: അതെ അതെ, തീർച്ചയായിട്ടും.
2: പക്ഷെ നമ്മളൊരു ഒരു എന്താ പറയാ, ഒരുപാട് പേരെ ഒരുപാട് ആളുകളെ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കാര്യങ്ങൾക്കൊന്നും വലിയ വാശിയൊന്നും വരില്ല. നമുക്ക് എന്താ പറയാ, ഇത്രയും വലിയ എന്താ പറയാ സ്ഥലത്ത് നിന്നിട്ട് നമ്മള് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ എന്തിനാണ് വാശി പിടിക്കുന്ന ഒരു സാധനം എനിക്ക് ഉള്ളിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മള് ഓപ്പോസിറ്റ് ഉള്ള ആളുടെ മനസ്സ് അറിയാന്നുള്ള സാധനം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് നോർമലി നമ്മള് റോഡിൽ പോകുമ്പോ തന്നെ നമ്മള് പലരും പല സിറ്റുവേഷനിലും പോവാ. അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളൊരു സത്യം പറഞ്ഞാൽ, ഞാനിപ്പോ ആളുകൾ ഓപ്പോസിറ്റ് വരുമ്പോ ചിലപ്പോ നമ്മള് വിചാരിക്കും ഓവർടേക്ക് ചെയ്യുന്ന നമ്മള് ചിലപ്പോ നമ്മുടെ സൈഡിൽ ഇങ്ങനെ പിടിക്കും മാറി കൊടുക്കാതെ. അപ്പൊ നമ്മള് ചിലപ്പോ അവരുടെ എന്തൊരു അവസ്ഥയിൽ പോകും. അപ്പൊ നമ്മള് മൊത്തത്തിൽ നിന്ന് ഞാൻ പറയലോ, ഒന്ന് താഴ്ന്നു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ വലിയ മാറ്റങ്ങളൊന്നും പറയാനൊന്നുമില്ല. ഞാൻ തന്നെയാണ് അർജുൻ ഇപ്പോഴും എന്താ പറയാ, ഒരു ചെറിയ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, അതായത് നമ്മുടെ നാട്ടിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അറിയുന്ന, അവൻ ഇങ്ങനെ കുറച്ച് പോകുന്നൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരാള്, ചെറിയ ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് എന്താ ഫേമസ് ആയ ഒരു എന്താ പറയാ ബ്ലോഗറോ അല്ലെങ്കിൽ ട്രാവലർ അങ്ങനെയല്ല, ഒരുപാട് യാത്ര ചെയ്തു സത്യം.
0: ഇപ്പോ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഭാഷ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു ഫാക്ടറാണ്. അപ്പോ പ്രാദേശിക ഭാഷകൾ അറിയാതെ സാധാരണക്കാരുമായിട്ട് എങ്ങനെയാണ് ചേട്ടൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്? ഇംഗ്ലീഷിലാണോ സംസാരിക്കാറുള്ളത്?
2: സത്യം പറഞ്ഞാൽ ഹിന്ദി അറിയാതെ യാത്ര തുടങ്ങിയ ഒരാളാണ് ഞാന്.
0: ഓക്കെ.
2: ഗൂഗിളില് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് മേ കേരള ആരാഹും ഇതർ സേ ഗുംന കേളിയക്കായ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം യാത്ര തുടങ്ങിയ മനുഷ്യനാണ് ഞാന്.
0: ഓക്കെ.
2: ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്, ഞാൻ കറങ്ങാൻ വന്നതാണ് മാത്രം. എവിടെ കുടുങ്ങിയാലും ഞാൻ ഫസ്റ്റ് വേണം മേ കേരള ആരാഹും ആരാ ഇതർത്തെ ഗുംന കേളിയക്കായ ഇത്രേ ഞാൻ പറയുള്ളൂ. അപ്പൊ തന്നെ ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ ബാക്കി കയ്യും കാലൊക്കെ കാണിച്ചത് ഞാൻ പറയുള്ളൂ, കമ്മ്യൂണിക്കേഷൻ വൈ ഹാർട്ട് ആണല്ലോ.
0: അതെ അതെ, തീർച്ചയായിട്ടും.
2: അതെ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ മുറിമുറി ഹിന്ദി പറഞ്ഞ് അങ്ങനെ ഇംഗ്ലീഷ് ശരിക്കും സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് എല്ലാ സ്ഥലത്തൊന്നും വർക്കാവില്ല,
0: വർക്കാവില്ല.
2: ഇല്ല അല്ല, സത്യം പറഞ്ഞാൽ ഈ വെസ്റ്റ് ബംഗാളിന്റെ ഉള്ളിലൊക്കെ ഒരു ഉള്ള ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹിന്ദി പോലും അറിയാത്ത ആളുകളുണ്ട്, ബംഗാളി മാത്രം സംസാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഒക്കെ പോകുമ്പോ അവിടെ ഇംഗ്ലീഷ്
0: ഓക്കെയാണ്.
2: അതെ അതെ.
0: ഇപ്പോ ഒരുപാട് ട്രാവൽ ചെയ്തപ്പോ ഏതെങ്കിലും ലാംഗ്വേജ് പഠിച്ചതായിട്ടുണ്ടോ? പോയി പോയി അങ്ങനെ പഠിച്ചിട്ടുണ്ടോ?
2: ഇല്ല, ഹിന്ദി ഞാൻ പറഞ്ഞു, ഹിന്ദി ഇപ്പം കേട്ടാലും എന്നാലും അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള പഠിച്ചു എന്നുള്ളൂ. അല്ലാണ്ട് പിന്നെ ഇംഗ്ലീഷ് പിന്നെ ഓൾറെഡി നമുക്ക് ഈ കേരളത്തിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. നോർമലി നമുക്ക് സ്കൂളിൽ പഠിക്കുന്നോണ്ട് ഇംഗ്ലീഷും അറിയാം. പിന്നെ നമ്മൾ ഈ ചില നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ചില ചില നമ്മൾ പറയാം ഈ ഗുരുത്തൈസി പറഞ്ഞ ടൂറിസ്റ്റ് നടത്തും
0: അവർ
2: പറഞ്ഞാണ്. പിന്നെ മറാഠിയില് അമ്മ ഈ കേരളത്തോ അല്ലെ എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിലെ ആളാണ്. പിന്നെ ഭൂക്കിലാഗലി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശക്കുന്നു ജവൈല പറഞ്ഞ ഭക്ഷണം. അപ്പൊ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ
0: ചില
2: ലാംഗ്വേജുകളില്. പിന്നെ നമ്മള് നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നാഗാലാൻഡ് ഹസനാണ് പറഞ്ഞ നമസ്കാരം എന്നുള്ള അങ്ങനെ. അപ്പൊ നമ്മള് അത് അവർക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ രസമാണ്, കാരണം നമ്മള് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യില്ല. അപ്പൊ അവരത് കേട്ട് ചിരിക്കും,
0: അവർക്ക് കേൾക്കുമ്പോൾ ഒരു ക്യൂട്ട് ആയിട്ട് തോന്നും.
2: അതെ അതെ. അപ്പൊ നമ്മള് ചിലര് ഹിന്ദിക്കാരെ മലയാളം പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് അവര് നമ്മളെ പറഞ്ഞ് നമ്മളത് തിരിച്ചു വരുന്നത്. അവർ ചിരിക്കും എല്ലാരും കൂട്ടത്തില്. അതെ, അതാണ് എനിക്ക് അങ്ങനെ ഭാഷകളെല്ലാം പഠിച്ചിട്ടൊന്നുമില്ല, മുറി ഹിന്ദി ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല.
0: കുറച്ച് കുറച്ചൊക്കെ ഒട്ടുമിക്ക ഭാഷകളൊക്കെ പറയും ചെറുതായിട്ട്.
2: അതെ അതെ, അവരോട് ചോദിക്കും ഞാന്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ന് വേൾഡ് ടൂറിസം ഡേ ആണ്. സോ ഈ ഒരു ഡേയിൽ എന്റെ കൂടെയുള്ളത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ, അർജുൻ ആണ് ഇന്ന് എന്റെ കൂടെയുള്ളത്. ഈ യാത്രകളിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പല പല പ്രതിസന്ധികൾ അല്ലെങ്കിൽ ചലഞ്ചസ് ഉണ്ടാവാം. അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ചലഞ്ച് ഏതായിരിക്കും?
2: ഞാന് 2022 ഞാന് ഈ ഞമ്മള എന്റെ ഫ്രണ്ട് തിരിച്ച് നാട്ടിൽ പോയ സമയത്ത് ഞാൻ അത്ര ഒരു ഇതല്ല, ഒരു എന്താ പറയാ, ട്രാവലിംഗിൽ അത്ര ഒരു സെറ്റപ്പായി നിൽക്കുന്ന സമയമല്ല. അപ്പൊ ഞാന് ആദ്യമായിട്ടാണ്. പിന്നെ നമ്മളെ ബേസിക് എന്ന് പറഞ്ഞാൽ നമ്മള് ബഡ്ജറ്റ് ഭയങ്കര കുറച്ചിട്ടാണ് നമ്മൾ യാത്ര, ബഡ്ജറ്റ് കുറയേണ്ട ഒരു റിസ്ക് കൂടും യാത്രേന്റെ.
0: തീർച്ചയായിട്ടും.
2: അപ്പൊ ഞാന് കാശ്മീര് പോവാണ്. അതായത് പഞ്ചാബ് കഴിഞ്ഞു, പഞ്ചാബ് പിന്നെ അടുത്ത കാശ്മീർ എന്ന് പറഞ്ഞാൽ ജമ്മു താവിയിലാണ് ട്രെയിൻ ഇറങ്ങിയത്. ഈ ജമ്മുവിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സിമ്മ് വർക്ക് ചെയ്യില്ല, പിന്നെ അവിടെ സിമ്മ് എടുക്കണം. അപ്പൊ ഞാനത് അന്വേഷിച്ചപ്പോ 500 രൂപയോളം വരും. അപ്പൊ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോ 500 രൂപ വന്നാൽ എന്നെ സംബന്ധിച്ച് വലിയ പൈസയാണ്, അന്ന് ജോലി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ഉള്ളങ്ങനെ കുറച്ച് കുറച്ച് പൈസ, അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഇതില്ലാതെ സിമ്മ് എടുക്കാതെ പോകാം. പക്ഷെ ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല. ഞാൻ പെട്ടെന്ന് അപ്പൊ ഒരു വൈഫൈ കിട്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ഇവിടെ ജമ്മുലെത്തി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടു. പിന്നെ ഞാൻ പറഞ്ഞു വിളിച്ചാൽ കിട്ടൂലാന്ന് പറഞ്ഞു. ഓക്കെ, വീട്ടുകാർ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അതിൽ ഞാൻ ജമ്മു താവി നിന്ന് കാശ്മീരിലേക്ക് ബസ് കയറി. ബസ് ഏകദേശം ഒരു നമ്മളെ കോഴിക്കോട് ടു ആലപ്പുഴ അല്ല, അത്രയും ദൂരമുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ജമ്മു കാശ്മീർ അടുത്തടുത്തൊന്നുമല്ല.
0: അപ്പൊ
2: അത്രയും ദൂരമുണ്ട്. അപ്പം ഈ കാശ്മീരിൽ ഇത് എത്തുന്നത് ഒരു 11 മണി ആ സമയത്താണ്. അപ്പൊ ഞാൻ രാത്രി ഇറങ്ങിയതും ബസ്സിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ സാർ റൂംസ് വേണം റൂംസ് വേണം. അപ്പൊ ബസ്സിൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റൂംസ് വേണം. അപ്പൊ നമ്മൾ സാർ വേണ്ട റൂംസ് വേണം. നോർമലി നമ്മള് വഴിയരികിൽ ഇങ്ങനെ ടെന്റ് അടിക്കുക, അല്ലെങ്കിൽ നോർമലി മാറ്റ് വിരിച്ച് കിടക്കുക, അങ്ങനെയൊന്നും നമ്മളെ യാത്രന്റെ ഒരു ലെവല്. പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, കാരണം അത്രയും നമ്മൾ അവിടെ ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് നമ്മുടെ എല്ലാ ഒരു പ്ലാനും തെറ്റിപ്പോകും. നേരെ മറിച്ച് ആ 1000 രൂപ അവിടെ സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് 2 ദിവസം കൂടി എക്സ്ട്രാ കവർ ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റും കൂടി ഉണ്ട്. അതാണ്. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോ, കാശ്മീർ എത്തിയപ്പോ നമുക്ക് കാശ്മീർ എന്നുള്ളതിൽ ചെറുപ്പം മുതലേ കേൾക്കുന്ന യുദ്ധം, വെടിവെപ്പ്, അതിർത്തി. അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ മലേന്റെ മുകളിൽ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ കാണാം, അവിടെ ഇങ്ങനെ ബൾബ് ഇങ്ങനെ കത്തി കിടക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചത് അതിർത്തിയാണോ ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പാനിക്കായി. അപ്പൊ ഒരാള് വന്നിട്ട് എന്നോട് ചോദിച്ചു, അങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ റൂം വേണോ? അപ്പൊ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ആ ബസ്സിൽ വന്ന എല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് പോയി, ഞാൻ ഒറ്റയ്ക്കായി. അപ്പൊ ഒരാള് രണ്ടാൾ എന്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് ആളെ അടുത്തേക്ക് വന്നിട്ട് അത് കുടിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു എന്താ വേണ്ട പറഞ്ഞു. അങ്ങനെ ഒന്നും വേണ്ട ഒന്നും വേണ്ട. അപ്പം ആള് പറഞ്ഞു റിലാക്സ് റിലാക്സ്, പേടിക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ബാഗ് ഇറക്കി വെക്കുന്നു പറഞ്ഞു. എന്നോട് ബാഗ് താഴെ വെക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ബാഡ് ആയി പോയി. അപ്പൊ ഞാൻ ബാഗ് കുഴപ്പമില്ല, അപ്പൊ ഒന്ന് പേടിക്കണ്ട. അപ്പൊ അവര് പറയുമ്പോ തന്നെ നമുക്ക് പേടി വരുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ചെറിയൊരു ബാഗ് കയ്യിലുണ്ടാവും, അതിൽ നമ്മളെ പേഴ്സ്, അത്യാവശ്യം നമ്മളെ ഫോണ് ചാർജർ, അങ്ങനത്തെ ഹെഡ്സെറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിലും ഡ്രസ്സ്, സ്ലീപ്പിംഗ് ബാഗ്, മാറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ ബാഗിലുണ്ടാവും. അപ്പൊ ഞാൻ കുറച്ചേരം ഇങ്ങനെ വെച്ചിങ്ങനെ ഇരുന്നു, അതിൽ പുള്ളി ഇങ്ങനെ കുറെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ സംസാരിച്ചിട്ട് നിർത്തുന്നില്ല. അപ്പൊ എനിക്കാണെങ്കിൽ ഇയാളോട് ഇപ്പൊ ഇങ്ങനെ ഇയാൾ പോവാൻ നിർത്തി, ഇയാൾ കയ്യിൽ ഇങ്ങനെ കയറി പിടിക്ക, എന്റെ കയ്യിൽ ഇങ്ങനെ കയറി പിടിക്കുക, എങ്ങോട്ടാ പോണത് ഞാൻ പറയുന്ന കേൾക്കാൻ, അങ്ങനെ ആ ഒരു രീതിയിൽ സംസാരിച്ചു. അല്ലെ ഞാൻ കുറെ നേരം നിന്നില്ല. കാശ്മീരാണ്, പിന്നോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ സേഫ് അല്ല, രാത്രി ഇങ്ങനെ കിടക്കാൻ. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ബഡ്ജറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് എവിടെയും ടെന്റ് അടിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടെ ഫുൾ ആർമിയാണ്, എപ്പോഴും അവിടെ ഒരു എന്താ പറയാ ഒരു ബോംബ് ബ്ലാസ്റ്റോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്ന പറയാൻ കഴിയില്ല, അങ്ങനത്തെ ഭയങ്കര ഡേഞ്ചർ ഏരിയയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാലും റൂം എടുക്കണം, നമ്മുടെ റൂം ഉണ്ട്, അങ്ങനെയാണെന്ന് പറഞ്ഞു ഫുള്ള്. അങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ കേരളത്തിൽ നിന്നാണ് വരുന്നത്, അവിടെ അവർക്ക് പിന്നെ ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് അറിയാം. അപ്പൊ അവർ ഞങ്ങനെ പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് ആള് എന്ത് ചെയ്തു, എന്നോട് പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞാൻ ആളെടുത്തേനു. ഞാൻ ഇനി എങ്ങനെയെങ്കിലും ഞാൻ അവസാനം ചോദിച്ചു, ഞാൻ 1000 രൂപ എടുത്ത് ഇനി റൂം എടുത്തിട്ട് എവിടെയെങ്കിലും നിൽക്കാം, ഇനി പൈസ പോയാലും വേണ്ടില്ല. അപ്പൊ ഞാൻ സ്റ്റാർട്ടിംഗ് ആണല്ലോ, അതിൽ ഞാൻ ലാസ്റ്റ് പുള്ളിയോട് വന്നു, പുള്ളി എനിക്ക് വേണ്ട, എന്നെ ഈ ചായ എന്നുള്ളത് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നെയ്ച്ചായ പറയുന്നതുകൊണ്ട് ലാസ്റ്റ് ആള് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോരുമ്പോ ഇങ്ങനെ ആർമി ഒരു ഇങ്ങനെ ചെറിയ ആർമി ഔട്ട് പോസ്റ്റുകൾ കാണാം കാശ്മീരിൽ, ഒരു 100-200 മീറ്ററിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ പറയാണ്, കേരള സെ ആരോഹം ഗുംനേഖലേ ബഡ്ജറ്റ് ട്രാവൽ പൈസ കമ്മി പറഞ്ഞിട്ട് ഞാൻ ഹിന്ദിയിൽ ഇങ്ങനെ മുറിമുറി ഹിന്ദി
0: പറയാം.
2: അപ്പൊ ആളിങ്ങനെ തിരിച്ച് ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. പെട്ടെന്ന് എവിടെ നാടാ നാട്ടിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. പെട്ടെന്ന് ഞാൻ അവിടെ ഒരു മലയാളി ആർമിക്കാരുണ്ടായിരുന്നു. അവൻ എന്നോട് ചോദിക്കും എവിടെ നിന്നാണ് നാട്ടുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞോ ആ നമസ്കാരം, അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ നിലമ്പൂരാണ് സ്ഥലം, മലപ്പുറമാണ്, ആള് കണ്ണൂരുകാരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ചെറിയ ബഡ്ജറ്റ് ട്രാവലിംഗ് ആണ്, പൈസ ഒന്നും ഇല്ല, അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എന്റെ കടിച്ച് ഇങ്ങനെ കിടക്കലാണ്. അപ്പൊ എന്നോട് പറഞ്ഞ് അവിടെ ഇങ്ങനെ ചുണ്ടി അവിടെ സിന്ധു കാണിച്ചു പറഞ്ഞ് അവിടെ കിടന്നോളൂ, രാവിലെ ഒരു 7 മണിയാകുമ്പോ എണീക്കണം, കാരണം അവിടെ പല നേരത്തെ തുറക്കുന്ന ഒരു ഓഫീസാണ്, അപ്പൊ കുഴപ്പമില്ല ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു പുള്ളി. സത്യമാണ് അതുവരെ യാത്ര ചെയ്തതിൽ നമ്മളൊരു ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് ഗ്രാഫ് കൂട്ടിയൊരു ഒരു ഇൻസിഡന്റ് ആണ് ശരിക്കും ആ ഒരു സാധനം.
0: പുള്ളിയോടെ ഉണ്ടായിരുന്നോണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെ?
2: അതെ, കാരണം നമ്മൾ അത്രയും പേടിച്ച് നിന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ആർമി അവിടുന്ന് അവിടെ ഞാൻ കുറച്ച് ദൂരം നടന്നിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ട് കാണുന്ന ഒരു ആർമിക്ക് നമുക്ക് ആർമിക്കാരെ ഓട്ടോമാറ്റിക്കലി സേഫ് ആണെന്ന് നമുക്ക് അറിയാം. നമുക്ക് എവിടെ കാശ്മീർ പോകുമ്പോൾ ആളുകളുടെ ബലം എന്ന് പറഞ്ഞാൽ ആർമിക്കാരുണ്ടാവും അവിടെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അവരോട് പറയാന്നുള്ളതൊരു നമുക്ക് ഒരു ഹോപ്പ് ഉള്ളതുകൊണ്ടാണ് സംശയം. പെട്ടെന്ന് മലയാളി കൂടിയാണെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായത്. അതെ,
0: അർജുനാണ് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. യാത്രാ വിശേഷങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെയും കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് യാത്രാ വിശേഷങ്ങളും അനുഭവങ്ങളും ഒക്കെ ചോദിച്ചറിയാനായിട്ടുണ്ട്. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം സഖീപ്പ് ഓൺ ലിസണിംഗ് ടു ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഒപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: യെസ്സങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് വേൾഡ് ടൂറിസം ഡേ ആണ്. ഈ ഒരു ഡേയിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് മനോഹരമായിട്ടുള്ള ഓർമ്മകൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രാവലർ ആയിട്ടുള്ള അർജുനാണ് എൻ്റെ കൂടെ ചെറിയ വലിയ വർത്തമാനത്തിൽ യാത്രാവിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കാശ്മീർ എന്ന സ്ഥലത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്നത് കുറെ വെടിവെപ്പും അങ്ങനെയുള്ള കഥകളൊക്കെ ആയിരിക്കും മനസ്സിലേക്ക് വരിക. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കാശ്മീർ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഒരുപാട് നല്ല നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഏതായിരുന്നു കാശ്മീരില്?
3: സത്യമാണ്, സത്യം. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നത് ഞാൻ കാശ്മീരിൽ ദാൽ ലേക്കില് ഷിക്കാര റൈഡ് ചെയ്ത സമയത്ത് അവിടെ മൻസൂർ ഭായിനെ പരിചയപ്പെട്ടു. അപ്പൊ ഒരുപാട് പേര് ഷിക്കാര റൈഡിൽ ഇങ്ങനെ മണിക്കൂറിന് എത്ര രൂപ ഇങ്ങനെ വലിയ പൈസ പറയുമ്പോൾ എന്നോട് കേറിക്കോളൂ പൈസ പിന്നേന്ന് പറഞ്ഞത്, പൈസ പിന്നിട്ട് കൊടുക്കാം, നിങ്ങൾ ആദ്യം കാശ്മീർ കാണുമെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ഞാൻ ആ ദാൽ ലേക്കിൽ ഇരുന്നിട്ട് പുള്ളിയുടെ കൂടെ ആ അവിടെ ദാൽ ലേക്കിൽ കുറെ സ്ഥലങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. എന്നാലും പുള്ളി പറഞ്ഞൊരു കാര്യം, കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മളെ കാഷ് നോട്ട് കാശ്മീർ, കാശ്മീർ എന്ന് പറഞ്ഞതാണ്. അത് ഭയങ്കര ഒരു, ഞാൻ എല്ലാവരും പറയുന്നതാണ്, അത് അവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അവരുടെ ഒരു ബേസിക് അവരുടെ കാര്യം ടൂറിസ്റ്റ് ആണ്, ജീവിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് അവർക്ക് കുറെ ബുദ്ധിമുട്ട് ലോക്കൽസ്. നമ്മളെപ്പോഴും പറയും അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറയാം. അപ്പൊ അവരെപ്പോഴും പറയും കാശ്മീർ ഇസ് നോട്ട് കാശ്മീർ, ഇറ്റ്സ് കാശ്മീർ എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് പുള്ളിയും ആ സ്ഥലവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
2: ഈ ടൂറിസം എന്നത് പണച്ചെലവുള്ള കാര്യമാണ് എന്നൊരു പൊതുബോധമുണ്ട്. ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ട്രാവലർ ആവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വൈസ് എന്തായിരിക്കും ചേട്ടാ?
3: ബഡ്ജറ്റ് കുറെ ദൂരം റിസ്ക് കൂടും, നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. നമ്മള് ഞാൻ പറഞ്ഞല്ലോ, ഒരു 1000 രൂപ കൊടുത്ത് റൂം എടുത്ത് നമുക്ക് സേഫ് ആയിട്ട് കിടന്നുറങ്ങാം. നേരെ മറിച്ച് ആ 1000 രൂപ സേവ് ചെയ്യാൻ നമുക്ക് റോഡ് സൈഡിൽ എവിടെയെങ്കിലും നമ്മൾ ടെന്റിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ വഴിയിട്ട് കിടക്കേണ്ടി വരും.
2: റിസ്ക് എടുക്കാനായിട്ട് റെഡി ആണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അല്ലേ? ഈ നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിൽ യാത്ര ചെയ്യുമ്പോൾ ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഡിഫറൻസ് എന്തായിരിക്കും ചേട്ടാ?
3: സിമ്പിൾ ആയിട്ട് പറയാം, നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദു ആണോ മുസ്ലിം ആണോ ചോദിക്കും, സൗത്ത് ഇന്ത്യയിൽ ചോദിക്കൂല.
2: അതാണ് മെയിൻ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം അല്ലേ?
3: അതാണ് മെയിൻ ആയിട്ട് തോന്നിയിട്ടുള്ളത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Once again, welcome back to Chariya Veliya Vartamanam with me, RJ Anamika. ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ട്രാവലർ ആയിട്ടുള്ള അർജുനാണ് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിൽ എന്നോടൊപ്പം യാത്രാ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ യാത്രയിലും അവിടുത്തെ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഫുഡ് നമുക്ക് മസ്റ്റ് ആണല്ലോ. അപ്പൊ ഇന്ത്യയിൽ ചേട്ടന് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുഡ് കൾച്ചർ എവിടത്തേതായിരിക്കും?
2: കൾച്ചർ എനിക്ക് നോർത്ത് ഈസ്റ്റിലെ ഭക്ഷണങ്ങൾ, നോർത്ത് ഈസ്റ്റിലെ ഭക്ഷണങ്ങളൊക്കെ, അതായത് ഞാനിപ്പോ ലാസ്റ്റ് ഒരു മിസോറാമിൽ പോയ സമയത്ത് അവിടെ അധികം മസാലസ് ഒന്നും യൂസ് ചെയ്യാതെ സ്മോക്കി, അതായത് അവര് ഈ വേവിച്ചതും പുഴുങ്ങിയതും ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അധികം കഴിക്കാറ് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ അവിടെ ഒരു താലി കഴിച്ചിരുന്നു. അത് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഭക്ഷണം, കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. എന്നാലും നോർത്ത് ഈസ്റ്റിൽ അധികം ഈ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ പോലും പുഴുങ്ങിയതും അങ്ങനത്തെ ഭക്ഷണങ്ങൾ അവിടെ കിട്ടാറ്, അത് ഭയങ്കര രസം തോന്നി. പിന്നെ നോർമലി എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒന്നുമില്ല, ഞാൻ ഇപ്പോഴും പനീറും റൊട്ടിയും, പനീറും സോറി പൊറോട്ട അല്ല, റൊട്ടി റൊട്ടി
0: റൊട്ടി ഓക്കെ ഓക്കെ
2: റൊട്ടി റൊട്ടിയും പനീറും മട്ടറും അത് കിട്ടിയാൽ നല്ല രസമാ.
0: ഓക്കെ ഓക്കെ, അത് എവിടുന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നേ?
2: നോർമലി നമ്മള് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് റൊട്ടിയാവും അധികം കിട്ടുക. നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവരധികം അരി ഭക്ഷണമാണ് കഴിക്കുക, നമ്മളെ പോലെ തന്നെയാണ് അവര്.
0: ആണല്ലേ.
2: പിന്നെ അതുപോലെ തന്നെ നമ്മള് അതേപോലെ തന്നെ കൊൽക്കത്തയിലെ ഫിഷ് മീൽ ഭയങ്കര രസമാണ്.
0: ഓക്കെ, അടിപൊളിയാണ്.
2: അതെ അതെ,
0: പല വെറൈറ്റീസ് ഓഫ് ഫിഷ് മീൽസ് ഉണ്ടോ അവിടെ?
2: ആ അവിടെ ഞാൻ പറഞ്ഞു, അവിടെ കിട്ടുന്ന തരം ഫിഷുകളില് വെച്ചിട്ട് അവര് നമുക്ക് നമ്മള് ചോറാണല്ലോ അധികം കഴിക്കുക,
0: അവരും
2: അധികം ചോറാ കഴിക്കുക. അപ്പൊ നമുക്ക് ചോറ് അതുപോലെ ഉരുളക്കിഴങ്ങ് വെച്ചുള്ള പേരികള്, അതിന്റെ ഡിഷസ് പ്ലസ് മീന്, ഒരു ബോട്ടിൽ വെള്ളം, ഇതാണ് അവിടുത്തെ ഒരു പാക്കേജ് നോർമലി സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും.
0: ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മള് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാര് പറയുന്ന ഒരു കാര്യമാണ്, പുറത്തെ ഫുഡ് അത്ര നീറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൊന്നും അല്ല വെക്കുന്നേ, ഒട്ടും നീറ്റ് ആൻഡ് ക്ലീൻ അല്ലാത്തൊരു സ്ഥലത്താണെന്നൊക്കെ പറയാറുണ്ട്. സോ അതിനോട് എത്രത്തോളം യോജിക്കുന്നുണ്ട്?
2: അത് നമുക്കറിയാം, നമ്മളൊരു പൊതുവെ അങ്ങനെയാണ്, നീറ്റ് കുറവായിരിക്കും. നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. ഇപ്പൊ ഞാന് കുംഭമേളയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, പ്രയാഗ്രാജ് നടന്ന കുംഭമേളയ്ക്ക് പോയ സമയത്ത് ഞങ്ങൾ ഇതേമാതിരി ബസ്സിലാണ് പോകുന്നത്. അപ്പൊ ബസ്സിൽ നമുക്ക് ഡയറക്റ്റ് നമ്മളെ കേരളത്തിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് പോവാണെങ്കിൽ, ഹൈദരാബാദ് ആ സ്ഥലത്ത് പോവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര റേറ്റ് ആവുന്നതാണ്. അത് ഇതിന്റെ സമയമല്ലാത്തതുകൊണ്ട് നമ്മൾ ഡൽഹിയിലേക്ക്, ഞാൻ നാട്ടിലൊരു ഫ്രണ്ട് കൂടി വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ഡൽഹിയിലേക്ക് ഞങ്ങൾ അവിടുന്ന് ഫ്ലൈറ്റ് നിന്ന് അവിടുന്ന് പിന്നെ ബസ് എടുത്തിട്ടാണ് ഡൽഹി ടു പ്രയാഗ്രാജ് ബസ്സിലാണ് പോയത്. അപ്പൊ അത് ഏകദേശം ഒരു 17-18 മണിക്കൂർ ദൂരമുണ്ട്, മണിക്കൂർ ദൂരമുണ്ട്. അപ്പം ആ സമയത്ത് അവര് സ്ഥലത്ത് നിർത്തിയിരുന്നു, ഫുള്ളി ഈച്ചേർത്ത ഈച്ച, അങ്ങനെ ഈച്ച എപ്പോഴും എല്ലാ അവസരത്തിലും ഈച്ചയാണ് അവിടെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചപ്പാത്തി മതി എന്നാണ്. അപ്പൊ ചപ്പാത്തി എന്തായാലും ഉണ്ടാക്കി തരുമല്ലോ. അപ്പൊ നോർമലി ചപ്പാത്തി തന്നു, പിന്നെ അവര് അവിടെ ഉള്ളി ഉള്ളി നാരങ്ങയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ ഈച്ച വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളത് ഈച്ച ഇരുന്ന് ഭാഗം പൊളിച്ചാൽ അടിയത്തെ ഭാഗം ഇരുന്ന് കഴിക്കുക.
0: അയ്യോ,
2: നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കാരണം ആ ബസ് അവിടെ നിർത്തിയിട്ടുള്ളൂ, വേറെ കടകളൊന്നും ഇല്ല.
0: നമുക്ക് നിവർത്തിയില്ല അല്ലേ?
2: നിവർത്തിയില്ല. നമുക്ക് വേറെ സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് പോയിട്ട് വേണ്ട, ഇവിടുന്ന് ഞങ്ങൾ കഴിക്കുന്നില്ല, വേറെ സ്ഥലം ഞങ്ങൾ പോവാന്ന് പറയാം. ഓക്കെയാണ്. എന്നാലും നമുക്ക് പൊതുവെ റെയിൽവേ സ്റ്റേഷനിലടുത്തുള്ള പക്ഷെ ഹോട്ടലുകളൊക്കെ കുറച്ച് നീറ്റ് കുറവായിരിക്കും.
0: കുറവായിരിക്കും.
2: അതെ അതെ, അങ്ങനെയാണ് ഫീൽ ചെയ്തത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Frozen foodukal thedi alayendathilla, antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
3: Kettida nirmanam ini oru prashnameyalla, varshangalude parambaryamulla YS Metals ullappol, YS Metals, logothera nilavaramulla cement, steel, GI pipe, roofing materials enniva മിതമായി നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
4: ചെറിയ
5: വലിയ വർത്തമാനം.
4: വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ന് വേൾഡ് ടൂറിസം ഡേ ആണ്. സോ ഈ ഒരു ഡേയിൽ എൻ്റെ കൂടെ ഉള്ളത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അർജുനാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഇപ്പോൾ ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സോളോ ട്രാവലിംഗ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പായിട്ടുള്ള ട്രിപ്പുകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ തന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ കൂടെയായിരുന്നു ഫസ്റ്റ് ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യം. അപ്പോ സോളോ ട്രാവലിംഗ് ആണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ട് പോകുമ്പോഴാണോ നമ്മളെ കൂടുതൽ കാര്യങ്ങൾ ആ ഒരു ട്രിപ്പ് പഠിപ്പിക്കുക?
6: സോളോ ട്രിപ്പ്, ഒരു സംശയമില്ല, സോളോ ട്രിപ്പ്.
4: ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാ ഈ ഒരു സോളോ ട്രിപ്പിലൂടെ പഠിച്ചിട്ടുള്ളത്?
6: നമുക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാം. അതൊരു നമ്മുടെ ലൈഫിൽ നമ്മൾ പറയാം, ഒരു 10 ദിവസത്തെ മൊത്തം കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാം. നമുക്ക് ഒരാളെ ഹെൽപ്പും ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. ഒരു പ്ലാൻ തുടങ്ങിയത് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ചു വിട്ടു പോവാന്നുള്ളത് ഒരു അതൊരു വലിയൊരു കടമയാണല്ലോ. പ്രശ്നങ്ങളൊന്നും പറ്റാതെ അത് തന്നെയാണ് വലിയ സംഭവം.
4: നമ്മൾ ഒറ്റയ്ക്കാകുമ്പോ നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കും അല്ലെ. നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോകുമ്പോ നമ്മൾ അത്രയും കെയർ ചെയ്യില്ല, പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോ കുറെ കാര്യങ്ങളിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കും അല്ലെ. ഈ സ്ത്രീകൾക്ക് ഇന്ത്യയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ളതാണ് ചേട്ടന്റെ എക്സ്പീരിയൻസിൽ നിന്നും തോന്നിയിട്ടുള്ള ഒരു കാര്യം.
6: നമുക്ക് ഞാൻ പൊതുവെ എല്ലാവരും പറയാം, നമ്മള് മാക്സിമം നൈറ്റ് റിസ്ക് എടുത്ത് യാത്ര ചെയ്യാതൊക്കെ ഏറ്റവും ബെറ്റർ. ഇപ്പൊ നമ്മള് നോർമലി പറയാത്ത സ്ഥലങ്ങൾ നടന്നു പോവുക, അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇപ്പൊ ബൈക്ക് ആണെങ്കിലും കാർ ആണെങ്കിലും അങ്ങനത്തെ ഓടിച്ചു പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഇപ്പൊ ഞാൻ പോകുന്ന പോലെ തന്നെ ഒരു സ്ത്രീക്ക് പോകാൻ പറ്റുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പറ്റില്ല, കാരണം ബുദ്ധിമുട്ടാണ്. നോർമലി രാത്രി കാലങ്ങളിലെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിട്ട്. അവർ കുറച്ചും കൂടി സേഫ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടി എന്താ പറയാ, റൂംസ് ഒക്കെ എടുത്തിട്ട് എപ്പോഴും ഒരു 6 മണി വരെ ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കണം.
4: നമ്മള്
6: കുറെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മള് കുറെ ആളുകൾ കാണാറുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് ഇതേമാതിരി കുറെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്.
4: പക്ഷെ
6: അവർക്ക് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, പക്ഷെ പൊതുവെ ഞാൻ പറയാം, ഒരു സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സേഫ്റ്റി കുറവാണ് നമ്മളെ മൊത്തത്തിൽ യാത്ര ചെയ്യാൻ.
4: അങ്ങനെ സേഫസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസ് ഉണ്ടായിരിക്കോ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ?
6: അങ്ങനെ ഇപ്പം എനിക്ക് സേഫസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റേറ്റ് എന്നെങ്കിൽ ബാക്കിയുള്ള ഇങ്ങനെ തോന്നാത്തതല്ല,
4: പക്ഷെ
6: എനിക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ട് തോന്നിയ നാഗാലാൻഡ് കുറച്ചുകൂടി സേഫ് ആയിട്ട് തോന്നി എനിക്ക്.
4: ഓക്കെ ഓക്കെ.
6: നാഗാലാൻഡ് ഞാൻ പോയ സമയത്ത്, കാരണം ഞാൻ അവിടെ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് വലിയ ഫെസ്റ്റിവൽ നടക്കുന്നതാണ് നാഗാലാൻഡിലെ, December 1 to 10 അവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ചെറിയൊരു വലിയൊരു തരത്തിലുള്ള ഒരു പ്രദർശന മേളകളാണ് അവിടെ നടക്കുന്നത്. അവരുടെ കൾച്ചർ, ആർട്ട്, അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. അവരുടെ ഫുഡ് ഫെസ്റ്റിവൽ എല്ലാം ഉണ്ട്. അപ്പം ഞാൻ അവിടെ പോയ സമയത്ത് ഇങ്ങനെ വലിയൊരു ക്യൂ ആണ് ATM. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, അവിടുത്തെ പോലീസിനോട് പറഞ്ഞു, ഇങ്ങനെ ATM എവിടെ ഉണ്ടോ ചോദിച്ചു. അങ്ങനെ ആ ഓഫീസർ എന്റെ കൂടെ വന്നിട്ട് പറഞ്ഞു, ഇതാണ് ATM കൗണ്ടർ എന്ന് പറഞ്ഞ ATM കൗണ്ടർ. അവിടെ ഫുള്ള് നല്ല തിരക്കായിരുന്നു. പെട്ടെന്ന് അവരോട് പറഞ്ഞു, ഇതിങ്ങനെ ഒരു ടൂറിസ്റ്റ് ആണ് കേരളത്തിൽ നിന്ന് വന്നതെന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരും മാറി തന്നു, എനിക്ക് പൈസ എടുക്കാൻ സമയം തന്നു. പിന്നെ ഞാൻ പൈസ എടുത്തു. അവിടെ എല്ലാവരും എന്നെ വിഷ് ചെയ്തു എല്ലാവരും. അപ്പൊ എല്ലാരും ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാരും കെയർ ചെയ്യുന്ന രീതിയിലാണ് അവിടെ. പിന്നെ വണ്ടികൾ വരികയാണെങ്കിൽ പോലും, നോർത്ത് ഈസ്റ്റിൽ ഞാൻ കണ്ടൊരു വലിയ സവിശേഷത പറഞ്ഞാല്, വണ്ടികളൊന്നും വല്ലാണ്ട് ഫോൺ അടിക്കില്ല. അവരെ സൈഡിൽ തന്നെ നിന്ന് ഇങ്ങനെ നിൽക്കും, വെയിറ്റ് ചെയ്യും, നമ്മളെ പോലെ ഓവർടേക്ക് ചെയ്ത് വരില്ല. അങ്ങനെ വലിയ പരിപാടികളൊന്നും അവിടെ ഞാൻ കണ്ടിട്ടില്ല.
4: അപ്പോ അർജുനാണ് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. യാത്രാ വിശേഷങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെയും കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് യാത്രാ വിശേഷങ്ങളും അനുഭവങ്ങളും ഒക്കെ ചോദിച്ചറിയാനായിട്ടുണ്ട്. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം, so keep on listening to us, Shreya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad Neyattankara, Kottarakara, Karunagappally.
5: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ശരിയാ
1: വലിയ വർത്തമാനം.
2: യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് വേൾഡ് ടൂറിസം ഡേ ആണ്. ഈ ഒരു ഡേയിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് മനോഹരമായിട്ടുള്ള ഓർമ്മകൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രാവലർ ആയിട്ടുള്ള അർജുനാണ് എൻ്റെ കൂടെ ചെറിയ വലിയ വർത്തമാനത്തിൽ യാത്രാ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ വേൾഡ് ടൂറിസം ഡേയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ടൂറിസം കൂടിയാണല്ലേ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മാറ്റേണ്ട ഒരു ശീലം എന്താണെന്നാണ് ചേട്ടന് തോന്നിയിട്ടില്ലേ?
3: ഞാൻ പറഞ്ഞു, നമ്മള് കാണുക, നമ്മള് പോരുക, മറ്റുള്ളവരാൾക്ക് കാണാനുള്ള അവസരം കൊടുക്കുക. നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവരുത്. ഇപ്പൊ നേച്ചറിനായാലും നോർമലി നമ്മള് വേസ്റ്റ് ആണെങ്കിലും ഡംപ് ചെയ്യരുത്. അപ്പം നോർമലി നമുക്ക് കണ്ട അതേ ലെവലില് ബാക്കിയുള്ളവരും കാണാന്നുള്ളൊരു ബാക്കി വെക്കണം എന്നുള്ളതാ പറയുന്നത്. അവിടെ പോയിട്ട് ഒരു വേറെ രീതിയിൽ അവിടെ എന്താണോ അവിടുത്തെ രീതി ആ രീതിയിൽ നിൽക്കുക. നമ്മളൊരിപ്പോ ഒരു അജ്മീർ പോയി കഴിഞ്ഞാൽ അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെയാണ്. അപ്പൊ നമ്മളൊരു മറ്റേ വാരണാസി പോയി കഴിഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ നമ്മള് മറ്റു നോർത്ത് ഈസ്റ്റുകളിൽ പോയൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സെറ്റപ്പ് ആണ്. എവിടെ പോകുമ്പോഴും ആ രീതിയിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് ചെയ്യുക, അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് മോശമായ രീതിയിൽ ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
2: പറയാനുള്ളത് ഇപ്പൊ മിക്ക സ്ഥലത്തും നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ വേസ്റ്റ് ഇടാനായിട്ടുള്ള സാധനങ്ങൾ കാണും, ഒരു വേസ്റ്റ് ബിൻ കാണും. പക്ഷെ പല ആൾക്കാരും അതിന്റെ തൊട്ടപ്പുറത്ത് കൊണ്ട് വേസ്റ്റ് ഇടുന്ന കാണുന്നുണ്ട്. ഇപ്പൊ ഫുഡ് വേസ്റ്റ് ആണെങ്കിലും അതൊക്കെ നമ്മൾ കാണിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള മര്യാദകളല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് പല ആൾക്കാരും അത് കാണിക്കാറില്ല എന്നുള്ളതാണ്. വലിയൊരു വേസ്റ്റ് ബിൻ ഒക്കെ ഇവിടെ കാണും, പക്ഷെ അതിനകത്ത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ കാണാൻ പോകുന്ന ആ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പൊ ആ ഒരു ബ്യൂട്ടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചില പോയിന്റിൽ ചില ആൾക്കാർ, എല്ലാരും അങ്ങനെയല്ല, ചില ആൾക്കാരത് മോശമായിട്ട് രീതിയിൽ കാണിക്കാറുണ്ട്. ഇപ്പോ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടുണ്ട് ഉദ്ദേശം. ഒന്നാമത്തെ കാരണം ആ ഒരു സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഫോട്ടോസ് എടുക്കുക. ചില ആൾക്കാർ കൂടുതലായിട്ടും ഫോട്ടോസ് എടുക്കണം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം, നാലാൾക്കാരെ കാണിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് ആ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് അല്ലേ? എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്?
3: നോർമലി നമ്മളെ നാട്ടിൽ തന്നെ ചെറിയ മീൻസ് അടുത്തുള്ള സ്ഥലത്തേക്ക് പോയാൽ തന്നെ നമ്മളൊരു 10 സ്റ്റാറ്റസ്, കാരണം നമ്മുടെ സന്തോഷം മറ്റുള്ളവരെ
2: അറിയിക്കാന്നുള്ളതും
3: നമ്മൾ ഇങ്ങനൊക്കെ പോകുന്നുണ്ട് എന്ന്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ട്രിപ്പ് പോകുന്നുണ്ട് ഇങ്ങനെ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ പോലെ ഫോട്ടോ ഇട്ട് വെറുപ്പിക്കല്ലേ പറഞ്ഞോട്. ആദ്യം നമ്മളെ ഭാഷയിൽ അങ്ങനെയാണ് പറയാ, കൊളോക്കിയലായിട്ട് ഫോട്ടോ ഇട്ട് വെറുപ്പിക്കല്ലേ
2: പറഞ്ഞു.
3: അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ശരിയാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഞാൻ പോകുമ്പോ എല്ലാ യാത്രകളിലും ഞാൻ എഴുതിയിടും, അതായത് ഒരു സ്ഥലത്തിൽ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങൾ, മീൻസ് എന്റെ ഫോട്ടോ അല്ല, അവിടുത്തെ ഫോട്ടോസ് എടുത്തിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവിടെ നമുക്ക് എങ്ങനെ അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എഴുതിയിടാറുണ്ടായിരുന്നു. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എന്നോട്. അത് എനിക്ക് ഭയങ്കര രസമായി തോന്നി. പിന്നെ ഞാൻ വാരണാസി പോയ സമയത്ത് ഞാനൊരു ഇതേപോലെ നമ്മള് ഗംഗ ആരതികൾ നടക്കും അവിടെ വൈകിട്ടൊരു 6 മണിയാകുമ്പോ. അപ്പൊ ഞാനിങ്ങനെ ഒരു അവിടെ നമുക്ക് ഇങ്ങനെ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ റിവറിൽ ബോട്ടിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാം. അപ്പൊ ഞാൻ നല്ല ഷോർട്സ് കിട്ടാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. അപ്പൊ ഒരാളിങ്ങനെ ഒറ്റക്കിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എന്നോട് ഇങ്ങനെ ഫോട്ടോസ് നോക്കട്ടെ പറഞ്ഞു. ഞാൻ ഫോട്ടോസ് കാണിച്ചിട്ട് ആ നല്ല രസമുണ്ട് ഫോട്ടോസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫോട്ടോസ് ഒന്നും എടുക്കില്ല. ഞാൻ പറഞ്ഞു, ഒരു പുള്ളി പറഞ്ഞു, ഞാൻ എന്റെ മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം യാത്ര ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് കണ്ടാൽ മതി, ഞാൻ കാണുന്നുണ്ടല്ല എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ അത് അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളും ഉണ്ട്. ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ട് ഇന്നേവരെ ആരും അറിയാതെ അവരൊരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാതെ അവരുടെ ഏറ്റവും പ്രൈവറ്റ് സ്പേസിൽ മാത്രം
2: ചില ആൾക്കാര് ട്രാവൽ ചെയ്യുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെസ് ഒക്കെ മാറും, നമ്മൾ കുറച്ചുകൂടി ഒരു സമാധാനമായിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഈ ഒരു ട്രാവലിങ്ങിന് സമാധാനത്തെ എത്രത്തോളം അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണെന്നാണ് ചേട്ടന് തോന്നിയിട്ടുള്ളത്?
3: സമാധാനം നമുക്ക് മെയിൻ ആയിട്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ എവിടേക്കും പോകുന്നത് തന്നെ നമ്മുടെ മെന്റൽ ഹാപ്പിനെസ്സിനാണല്ലോ.
2: തീർച്ചയായിട്ടും
3: നമുക്ക് ഉറപ്പായിട്ട് സമാധാനം ഇരിക്കും. നമ്മളങ്ങനെ നമ്മൾ പറയാലോ, ഇപ്പൊ ഏറ്റവും ചിലവർക്ക് നന്നാലും ബീച്ചസ് ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് മൗണ്ടൈൻസ് ആവും ഇഷ്ടം, പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ യാത്രയില്. അപ്പൊ എനിക്ക് ഞാനൊരു സമയത്ത് ഇങ്ങനെ നാഗാലാൻഡ് പോയ സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ നാഗാലാൻഡ് ആ ഒരു അവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ ഒരുപാട് വില്ലേജസിന്റെ ഒരു വ്യൂ ആണ് അവിടെ ഒരു മൗണ്ടനില്. ഞാൻ അന്ന് അവിടെ ഒരു ഹോം സ്റ്റേ എടുത്തിരുന്നു. ഞാൻ ആദ്യം ഇവിടുന്ന് നാഗാലാൻഡിലേക്ക് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് നല്ല ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ ഭയങ്കര റഷാണെന്ന് പറഞ്ഞു, അവിടെ റൂംസ് കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ ദിവസം ഞാനൊരു ഒരു ഹോം സ്റ്റേ ഒരു 1000 രൂപയ്ക്കായിട്ട് എടുത്തു. അപ്പൊ ഞാൻ അന്ന് ദിവസം അവിടെ എത്തി, ഞാനൊരു 2 മണിക്ക് എത്തി ഉച്ചക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി, ഒരു വൈകിട്ട് ഒരു 6 പെട്ടെന്ന് അവിടെ ഇരുട്ടാവും, നോർത്ത് ഈസ്റ്റിൽ പെട്ടെന്ന് ഇരുട്ടാവും. ഒരു 7 മണിയാകുമ്പോൾ ഞാൻ ആ ഒരു മലേന്റെ, അതായത് ഒരു മലേന്റെ ചെരുവിലാണ് ഈ ഹോം സ്റ്റേ വരുന്നത്. അവിടെ ബാൽക്കണിയിൽ ഇരുന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പറയാലോ, നമുക്ക് ഇത് എന്തൊരു രസമാണ് ഇങ്ങനെയൊക്കെ ഇരിക്കും, വേറെ കാര്യങ്ങളൊന്നും ഇല്ല, വേറെ നമുക്ക് വേറെ ജോലി തിരക്കോ ആരും നമ്മളെ വിളിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും ഇല്ല, പ്രത്യേകിച്ച് ചെയ്യാനൊരു ഡ്യൂട്ടിയും ഇല്ല. നാളെ സ്കൂളിലാണെങ്കിൽ നമ്മൾ ഹോംവർക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഭയങ്കര ഒരു നമ്മുടെ ലൈഫിൽ ഒന്നും ഇല്ല, ഭയങ്കര പെട്ടെന്നൊരു ഒരു റിഫ്രഷ്, നമ്മളിങ്ങനെ ഫ്രഷ് അടിക്കൂലേ, അതേപോലെയാണ് നമുക്ക്.
2: തീർച്ചയായിട്ടും ഒരുപാട് നമുക്ക് വേറെ സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നുമില്ല, നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആണ് അല്ലേ?
3: അതെ അതെ അതെ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ശരിയാ
1: വലിയ വർത്തമാനം.
0: Once again, welcome back to Cheriya Veliya Vartamanam with me, RJ Anamika. ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ട്രാവലർ ആയിട്ടുള്ള അർജുനാണ് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിൽ എന്നോടൊപ്പം യാത്രാവിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇന്ത്യയിൽ പോയതിൽ വെച്ചിട്ട് ഒരിക്കൽ കൂടി പോണം എന്ന് തോന്നിയിട്ടുള്ള ഒരു പ്ലേസ് ഏതായിരിക്കും?
2: ഒരുപാട് സ്ഥലങ്ങളുണ്ട്,
0: ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓക്കെ,
2: കാരണം നമ്മള് പരിചയപ്പെട്ട സ്ഥലങ്ങൾ പോയ സ്ഥലങ്ങൾക്ക് ഒരുപാട് പേര് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പിന്നെയും കാണണം തോന്നാറുണ്ട്.
0: അതെ
2: അതെ.
0: എന്നാൽ ഏറ്റവും കൂടുതൽ പോണം, ഇനിയും ഒന്നുകൂടെ പോണം, ഡെഫിനറ്റ് ആയിട്ടും പോണം എന്ന് തോന്നിയിട്ടുള്ള ഒരു പ്ലേസ് ഏതായിരിക്കും?
2: ചോദ്യമാണ്,
0: കഴിപ്പിക്കുന്ന ചോദ്യമാണ്. ശോ, എന്നാലും മനസ്സിലേക്ക് പെട്ടെന്ന് ഓക്കെ ഒരു സ്ഥലം എനിക്ക് ഒന്നുകൂടെ പോണം എന്ന് തോന്നിയിട്ടില്ല.
2: ഞാൻ അങ്ങനെ പോയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കൊൽക്കത്തയാണ്.
0: കൊൽക്കത്ത, ഓക്കെ ഓക്കെ.
2: എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര സുഖം തോന്നി, കാരണം അവിടെ ഭയങ്കര എന്താ പറയാ, ചീപ്പാണ്. കാരണം നമുക്ക് 35 രൂപ കൊടുത്താൽ നമ്മുടെ ബാഗ് അവിടെ ക്ലോക്ക് റൂമിൽ വെക്കാം, പിന്നെ 100 രൂപ കൊടുത്താല് നല്ല ഫിഷ് മീൽ കിട്ടും.
0: ഓക്കെ,
2: പിന്നെ എല്ലാ സ്ഥലത്തേക്കും ബസ്സിന്റെ ആക്സസ് ഉണ്ട്, നോർമൽ പബ്ലിക് ബസ്സുകളുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പിന്നെ രാത്രി അവിടെ റെയിൽവേന്റെ ഇതുണ്ട്, മറ്റേ വെയിറ്റിംഗ് റൂം ഉണ്ട്. അവിടെ നമുക്ക് മാറ്റ് വിരി സുഖമായിട്ട് കിടന്നുറങ്ങാം, 1 മണിക്കൂറിന് 10 രൂപയേ ഉള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് കൊൽക്കത്ത ഭയങ്കര യാത്രയും ഭയങ്കര സുഖവും ഭയങ്കര ചീപ്പും ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോ നോർത്ത് ഈസ്റ്റ് ഒരു 3-4 തവണയായിട്ട് ഓരോ സ്റ്റേറ്റ്സ് ഇങ്ങനെ കവർ ചെയ്തു. നോർത്ത് ഈസ്റ്റ് ഏകദേശം അല്ല, നോർത്ത് ഈസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സും പോയി. അപ്പം ഞാൻ എപ്പൊ പോവുകയാണെങ്കിലും കൊൽക്കത്തയിൽ 1-2 ദിവസം നിൽക്കാൻ ശ്രമിക്കും അവിടെ.
0: ഓക്കെ, ഈ കൊൽക്കത്തയിലേക്ക് പോണെങ്കിൽ ഈ ഒരു മാസം പോയാൽ അടിപൊളിയായിരിക്കും നമ്മള് പറയാറുണ്ടല്ലോ. ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോണെങ്കിൽ ഈ ഒരു മാസം പോവാണെങ്കിൽ ഓക്കെ ആയിരിക്കും നമ്മള് അങ്ങനെ പറയാറുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് മാസം ഉണ്ടോ ഈ ഒരു കൊൽക്കത്തയിലേക്ക് പോവാനായിട്ട്?
2: നമ്മള് ഇപ്പൊ ഞാൻ അങ്ങനെ നോക്കാറുണ്ടോ വെച്ചാല്, നമുക്ക് നമ്മുടെ ലീവ്, നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ലീവ് കിട്ടുന്ന സമയങ്ങളിൽ, ഇപ്പം എന്റെ ഫ്രണ്ട് കൊൽക്കത്തയിൽ അവിടെ പുതിയതായിട്ട് ജോലി കിട്ടി പോയിട്ടുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു ദുർഗാപൂജ സമയത്ത് ഭയങ്കര രസമാണ് കൊൽക്കത്ത എന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് എല്ലാ സമയവും കറക്റ്റ് ടൈമിൽ പോകാൻ പറ്റിക്കണമെന്നില്ല എല്ലാ സ്ഥലങ്ങളും. എന്നാലും ഇന്ത്യ ഹോൺബിൽ ഫെസ്റ്റിവൽ ഞാൻ പറഞ്ഞല്ലോ, അത് ഹോൺബിൽ ഫെസ്റ്വൽ 1 മുതൽ 10 വരെയാണ് നാഗാലാൻഡ്. അത് ഭയങ്കരമായിട്ട് അത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു നവംബർ സമയങ്ങളിലാണ് മേഘാലയയിലെ ഡൗക്കി റിവർ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ
0: പറ്റുക.
2: അപ്പൊ അത് ഭയങ്കര രസം. പിന്നെ ഞാൻ പറഞ്ഞു ചില സ്ഥലങ്ങളിൽ നമുക്ക് ഡിസംബറിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞും കാര്യങ്ങളായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റിക്കണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ ഏപ്രില് അങ്ങനെ ആ ദിവസം ഓരോന്നിനും ഓരോ ദിവസം സമയമുണ്ടല്ലോ പോവാന്. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റിക്കണമെന്നില്ല. കാരണം എല്ലാ ഒരു സ്ഥലത്ത് പോകുമ്പോ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ.
0: നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല, തീർച്ചയായും.
2: അതെ അതെ. അപ്പൊ നമ്മള് എല്ലാ കാഴ്ചകളും ഏറ്റവും ഹാപ്പി ആയിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakkara, Adur Road, Kottarakkara.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി നിങ്ങളും നടക്കും തലയുടെ പോടി. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ന് വേൾഡ് ടൂറിസം ഡേ ആണ്. സോ ഈ ഒരു ഡേയിൽ എന്റെ കൂടെ ഉള്ളത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അർജുൻ ആണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. അർജുൻ ചേട്ടൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്, അവരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇത്രയും നാളത്തെ ഈ ഒരു ജേണിയില് ശരിക്കും പറഞ്ഞാൽ ഓർത്ത് വെക്കുന്ന ഒരു മുഖം അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ പറയാനായിട്ട്?
2: ഞാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ട്, പക്ഷെ എനിക്ക് ഞാനൊരു സൗമ്യക്ക് ഒരാളെ പരിചയപ്പെട്ടു. സൗമ്യക്ക് ഞാനിങ്ങനെ നോർത്ത് ഈസ്റ്റ് യാത്ര തന്നെ പരിചയപ്പെട്ടു. ഇപ്പൊ ലാസ്റ്റ് ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ പോയ ട്രിപ്പൊക്കെ നോർത്ത് ഈസ്റ്റ് ആണ്. ഇപ്പൊ ആദ്യത്തെ ഒരു സെക്ഷനില് നാഗാലാൻഡ് മേഘാലയ പോയി, പിന്നത്തെ ഒരു സെക്ഷനില് ത്രിപുര മിസോറാം അങ്ങനെ പോയി, പിന്നെ അരുണാചൽ അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് പോയി. അപ്പൊ അതിലൊരു യാത്രയിൽ സൗമ്യക്ക് ഒരാളെ പരിചയപ്പെട്ടു, സൗമ്യക് ദാസ്. അപ്പൊ ആള് വെസ്റ്റ് ബംഗാളുകാരനാണ്, ഒരു ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ആള് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആളിതേപോലെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ ലൈഫാണ്. അപ്പൊ അങ്ങനെ ആളിങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് ഒരു ലീവ് എടുത്തിട്ട് അങ്ങനെ ഒരു ആഴ്ച രണ്ടാഴ്ച ലീവ് എടുത്ത് നാട്ടിലേക്ക് വന്നാണ്. അപ്പൊ നാട്ടിൽ നിന്ന് പിന്നെ നോർത്ത് ഈസ്റ്റ് അങ്ങനെ ആ ഭാഗത്തേക്ക് പോകും. ആൾ വെസ്റ്റ് ബംഗാൾ തന്നെയാണല്ലോ. അപ്പൊ ഞാൻ ആളെ പരിചയപ്പെട്ടു. അപ്പൊ നമ്മളൊരു ഒരു മൂന്നാല് ദിവസം ഒരുമിച്ചിണ്ടായിരുന്നു. അപ്പം ഭയങ്കര എനിക്കൊരു ബ്രദർഹുഡ് ആണ് ആള്. ഞാൻ ദാദാന്ന വിളിക്കുക, വെസ്റ്റ് ബംഗാളില് ചേട്ടാന്നുള്ള ദാദാന്ന വിളിക്കുക അവര്.
0: അപ്പം
2: ഞാൻ ദാദാ തന്നെ വിളിച്ചിരുന്നത്. അപ്പം എന്നോടിങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ തുടങ്ങി, എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പൊ നമ്മള് അവിടെ എത്തിയ സമയത്ത് അവിടെ ലോക്കലായിട്ടൊരു ടീമിനെ പരിചയപ്പെട്ടു. പിന്നെ അവരുടെ വീട്ടിലായിരുന്നു രണ്ടു മൂന്ന് ദിവസം. ഇതൊരു ട്രഡീഷണൽ ഫുഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നു. അവരുടെ എല്ലാ ഫാം ഹൗസിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അങ്ങനെ ഒരു മൂന്നാല് ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അവിടുന്ന് പുള്ളിയായിട്ട് ഞാൻ അവിടുന്ന് പോന്നു. പിന്നെ എനിക്ക് അടുത്ത മേഘാലയ പോവാന്നുള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന് പുള്ളിയോട് പറഞ്ഞു അങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോ പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എടാ അവിടെ പോകുമ്പോ ഇങ്ങനെ ശ്രദ്ധിക്കണം, അവിടുന്ന് ഇങ്ങനെ വണ്ടി കിട്ടും, ഇത്ര രൂപ കൊടുത്താൽ മതി, ഇന്ന പൈസ ആളുകളെ നോക്കണം, ഇത്ര പൈസ ചോദിച്ചാൽ കൊടുക്കരുത്, അവിടുന്ന് പോയാൽ ഇവിടെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇന്നെ വിളിച്ചിങ്ങനെ വയ്ക്കും. അർജുൻ എത്തിയോ, സേഫാണോ ചോദിക്കും. അപ്പൊ ഞാൻ ദാദാ ഓക്കെ ആവും, സേഫാണെന്ന് പറയും. അപ്പൊ അവനോട് പറയും, ഈ അടുത്ത വട്ടം പോകുമ്പോ നീ സിക്കിം പോകണം, സിക്കിം ഭയങ്കര അടിപൊളിയാണ്, നീ പോകുമ്പോ എന്നെയും വിളിക്കണം, ഞാനും പറ്റുകയാണെങ്കിൽ ഞാനും വരാന്ന് പറഞ്ഞു. അപ്പം എന്നെ എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും ആള്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പുള്ളി പറഞ്ഞ പോലെ ഞാൻ സിക്കിമിലേക്ക് ഒരു പ്ലാൻ ചെയ്തു. ഒരു ഏകദേശം എനിക്കൊരു വൺ ഇയർ കഴിഞ്ഞിട്ടാണ് എനിക്ക് പോകാൻ പറ്റും. ഞാൻ സിക്കിം പ്ലാൻ ചെയ്തു. അപ്പൊ ഞാനൊരു ഒക്ടോബർ തൊട്ട് പുള്ളിക്ക് മെസ്സേജു. അപ്പൊ പുള്ളി ആദ്യം നമ്മളിങ്ങനെ ഫുൾ കോൺടാക്ട് ചെയ്യും, മെസ്സേജ് ആക്കണേ. പിന്നെ ഒരു ഒക്ടോബർ പുള്ളി ഞാൻ മെസ്സേജ് ആക്കും, അതായത് അങ്ങനെ സിക്കിം പ്ലാൻ ഉണ്ട്, എന്താ ചെയ്യാ, എവിടെയാ, എങ്ങനെയാ കാര്യം. അപ്പൊ പുള്ളി റിപ്ലൈ ഇല്ല. അപ്പം ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് റിപ്ലൈ ഇല്ല. ഒരു മൂന്നാമത്തെ ആഴ്ചയെന്ന് എനിക്ക് റിപ്ലൈ വന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു, ഈ നമ്പർ യൂസ് ചെയ്യുന്ന ആള് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വരുന്ന മെസ്സേജ്. ഭയങ്കരമായിട്ട് ഞങ്ങനെ എന്റെ കൈ ഇങ്ങനെ വിറച്ചു പോയി. അപ്പം ഇപ്പൊ ആള് ജീവിച്ചിരിപ്പില്ല. അപ്പൊ ആള് എപ്പോഴും എന്റെ ലൈഫില്, ഞാൻ പറഞ്ഞു യാത്രയില് ഞാൻ ആര്
0: ചോദിച്ചാലും
2: ഞാൻ എപ്പോഴും പറയുന്നൊരു പേരാണ് സൗമ്യക് ദാസ് എന്ന്. എനിക്ക് പുള്ളിയുടെ വീട്ടിൽ, ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോകണമെന്നോ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അതിനെ പറ്റിയിട്ട് പിന്നെ നമുക്ക് എങ്ങനെയാണ് ആളെ പറ്റി എനിക്കൊന്നും അറിയില്ല. ആ ഒരു നമ്പറും ആ പേരും മാത്രമേ അറിയുള്ളൂ. അതാണ് എനിക്കൊരു ലൈഫിൽ, ഞാൻ പറയല്ലോ, സ്റ്റെക്കായി പോയൊരു നിമിഷം, പരിചയപ്പെട്ട ഒരാള് പെട്ടെന്ന് മരണപ്പെട്ടു പോയപ്പോഴുള്ള ഒരു സങ്കടം. അതെ, എപ്പോഴും ഇത് പറയുമ്പോ എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ആളെ.
0: ഒരു വിഷമം ഉണ്ട് ഉള്ളിൽ അല്ലേ?
2: അതെ അതെ അതെ. പിന്നെ നമുക്ക് എപ്പോഴും ഭയങ്കര രസമായിട്ടുള്ള കുറെ ആളുകൾ ഉണ്ട് ഇപ്പോഴും നമ്മള് വിളിക്കുന്ന പല ആളുകൾ. ഇപ്പം ഞാൻ മണിപ്പൂര് പോയ സമയത്ത് മാമി എന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു പയ്യനാ, അവൻ അവിടെ ചെറിയൊരു ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ പെട്ടെന്ന് ഞാൻ ബസ്സിൽ ഇങ്ങനെ പോയപ്പോ ഞാൻ ഏതോ ഒരു മലയാളം റീൽ എന്തോ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, ഫഹദ് ഫാസിലാണോ ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു അറിയോ ചോദിച്ചു. അപ്പൊ എന്നോട് ഇവിടുത്തെ എല്ലാവരുടെ പേരും പറഞ്ഞു മലയാളം. അപ്പൊ അവള് സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ആള് എന്നോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇൻഡസ്ട്രി ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര താല്പര്യമാണ്, ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് വർക്കൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആള് പിന്നെ മുംബൈയിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആള് എന്ത് ചെയ്തു, ഞങ്ങൾ ഇറങ്ങി ആളുടെ വീട്ടിൽ കൊണ്ട് ഞങ്ങൾ ആളുടെ വണ്ടി എടുത്തിട്ട് അവിടെ ഫുള്ള് ആള് കേബിൾ ലഞ്ചാവാന്ന് പറഞ്ഞ ഒരു നാഷണൽ പാർക്ക് ഉണ്ട്, ഏക ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ. അപ്പൊ അവിടെ ആള് അവിടെ കൊണ്ടുപോയി. പിന്നെ അവിടെ നമുക്ക് അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കുറെ സ്ഥലങ്ങളുണ്ട്, നമുക്ക് ചിലപ്പോ എനിക്ക് പോകാൻ പറ്റിക്കണമെന്നില്ല, ആളെ പരിചയപ്പെട്ടുകൊണ്ട് മാത്രം പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അപ്പൊ അത് വലിയൊരു അനുഭവം. അപ്പൊ മാം ഇപ്പോഴും എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്ന ഒരാളും കൂടിയാണ്.
0: അപ്പോ അർജുൻ ആണ് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. യാത്രാ വിശേഷങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെയും കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് യാത്രാ വിശേഷങ്ങളും അനുഭവങ്ങളും ഒക്കെ ചോദിച്ചറിയാനായിട്ടുണ്ട്. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം, സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: അതെ, റെഡി ആയില്ലേ?
5: എങ്ങോട്ടാ?
4: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
5: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഹലോ, എവിടെയാ?
3: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
4: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
3: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ 1 പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
4: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171171.
4: ചെറിയ
1: വലിയ വർത്തമാനം.
4: യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് വേൾഡ് ടൂറിസം ഡേ ആണ്. ഈ ഒരു ഡേയിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് മനോഹരമായിട്ടുള്ള ഓർമ്മകൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രാവലർ ആയിട്ടുള്ള അർജുനാണ് എന്റെ കൂടെ ചെറിയ വലിയ വർത്തമാനത്തിൽ യാത്രാവിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോ ടൂറിസം എന്നത് ഒരുപാട് ആൾക്കാരുടെ ഉപജീവന മാർഗം കൂടിയാണല്ലോ. അപ്പോ ലോക്കൽ കമ്മ്യൂണിറ്റികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ യാത്രകൾ ചെയ്യാനായിട്ട് പറ്റും?
6: നമ്മളിപ്പോ നമുക്ക് ചില സാധനങ്ങളൊക്കെ നമുക്ക് എന്താ അറിയാം, ഇല്ലേ, ഒരു എന്താ പറയാ, നമ്മള് ബാർഗെയിൻ ചെയ്യില്ലേ. നമ്മള് ഈ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന പല സാധനങ്ങളും ഉണ്ടാവും. നമുക്ക് എന്താ തന്നെ അറിയാം, അത് അവര് കഷ്ടപ്പെട്ട് പണിയെടുത്ത സാധനങ്ങളാണ്. അതിന്റെ ഒരു വില അവര് പറയുന്നത് ഏകദേശം എന്താ പറയാ, ഒരു നീതി ഉണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ. ഈ നോർമലി ഈ ബൾക്കായിട്ട് ഈ ഫാൻസി സാധനങ്ങൾ എടുത്തിട്ട് വിൽക്കുന്ന ആളുകളെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാതെ ഇങ്ങനത്തെ ട്രഡീഷണൽ ആളുകൾ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഞാൻ ഇവിടെ തമിഴ്നാട് ആത്തംകുടി പോയ സമയത്ത് അവിടെ ആത്തംകുടി ടൈൽസ് കണ്ടു. അപ്പം അത് ആത്തംകുടി ടൈൽസ് എന്ന അത്യാവശ്യം നല്ല ഫേമസ് ആണ്. അപ്പം അത് നമുക്കറിയാം, അവരുടെ ഒരു പണിയുടെ ഒരു മികവും അതിന്റെ ഒരു ഭംഗി അത് കാണാനുണ്ട്. അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഈ നോർമലായിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മള് ബാർഗെയിൻ ചെയ്യാറില്ല, നമുക്ക് തോന്നും എങ്ങനെ റേറ്റ് വരും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ റേറ്റിൽ മേടിക്കാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ ഒരു സാധനം അവിടുന്ന് മേടിക്കും. വീട്ടിലിങ്ങനെ വെക്കാൻ ഇതിന്റെ സ്ഥലത്ത് നിന്ന് വാങ്ങിയതാന്ന് പറഞ്ഞാൽ വലിയ വിലന്റെ നല്ലൊരു 200 രൂപ 250 രൂപയുടെ സാധനങ്ങൾ ബാഗിൽ വെക്കും. കാരണം നമ്മൾ കുറെ ഒരു 3-4 സംസ്ഥാനങ്ങൾ അടുപ്പിച്ച് പോകുമ്പോൾ നമ്മൾ അതിൽ സ്റ്റേറ്റിൽ നിന്ന് വാങ്ങിയ സാധനം എപ്പോഴും ബാഗിലുണ്ടാവും. അപ്പൊ അത് പൊട്ടാതെയും വലിയ രീതിയിൽ വെയിറ്റ് ഇല്ലാത്ത രീതിയിലും കൊണ്ടുപോകണം, എല്ലാ സ്റ്റേറ്റിലും കൊണ്ടുപോയി തിരിച്ചു പോരണം എന്നുള്ളത് കൊണ്ട് ഒരു 200-300 രൂപയുടെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ അവിടെ നിന്ന് മേടിക്കാറുണ്ട് എല്ലാ സ്ഥലങ്ങളിലും.
4: ഓക്കേ ഓക്കേ. പണം, സമയം, ആരോഗ്യം, ഒരു യാത്രക്കാരനെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരിക്കും?
6: അതില് ഞാൻ പറഞ്ഞു എപ്പോഴും 3 സാ ആണ് നമുക്ക് ഏറ്റവും വേണ്ടത്. സാമ്പത്തികം, സമയം, സാഹചര്യം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാന്.
4: ഓക്കേ ഓക്കേ.
6: അപ്പം ഇതിലെല്ലാ എല്ലതും ഒരു ഘടകമാണ്
4: തീർച്ചയായിട്ടും.
6: അപ്പൊ നമുക്ക് ഇപ്പം പണമില്ലെങ്കിലും നമുക്കിപ്പം ഞാൻ ആദ്യം ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഫ്രണ്ടോട് തുടങ്ങിയപ്പോ എന്റെ കയ്യിൽ ആകെ 2000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മള് പോണ സമയത്ത് ഇനിയിപ്പം 10 രൂപയും കയ്യിലായിട്ട് പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആ യാത്ര പോലായിരുന്നു. അപ്പം ബാക്കി വരുന്നോടത്തിച്ച് കാണാന്നുള്ളത് പൈസ ഒരു ഘടകം തന്നെയാണ്. പിന്നെ ആരോഗ്യം, പിന്നെ നമ്മൾ എപ്പോഴും പറയാലോ, ഇപ്പൊ 1-2 സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ നമുക്ക് വയറിനൊക്കെ ബുദ്ധിമുട്ട് വച്ചാറുണ്ട്. ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറ്റാറുണ്ട്.

0: എന്താ പറയാ, മാറ്റി വെക്കന്നെ വേണം. കാരണം അപ്പൊ നമ്മളൊക്കെ എല്ലാരും പറയണ കാരണം ഇങ്ങനെ പ്ലാൻ ചെയ്ത പരിപാടി ഒന്നും നടക്കൂല എന്നുള്ളത്. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്ത പരിപാടി നടക്കൂല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനൊരു പ്രയോറിറ്റി കൊടുക്കായിട്ടാണ്. നമ്മള് പ്ലാൻ ചെയ്ത കല്യാണം നടക്കേണ്ടത്, നിശ്ചയം നടക്കേണ്ടത്, പാലുകാച്ചൽ നടക്കുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. യാത്ര മാത്രം നടക്കുന്നില്ല എന്നില്ലെങ്കിൽ അതിന് പ്രയോറിറ്റി കുറവാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മള് മാക്സിമം പ്രയോറിറ്റി കൊടുക്കുക. നമുക്കത് വേണം തോന്നിക്കഴിഞ്ഞാല് നമ്മൾ ചെയ്യാന്നുള്ളത് തന്നെയാണ്. യാത്രയാണ് ഇഷ്ടപ്പെടണമെന്നെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നേ വേണം. അതില് റിസ്ക് എടുക്കണമെങ്കിൽ റിസ്ക് എടുക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.
1: റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ?
0: സത്യം. അതെ, നമ്മള് വെറുതെ ആരും ഒന്നും നമ്മളെ കൈ കൊണ്ടത് തരില്ലല്ലോ. നമ്മള് സ്ഥലം ഒരു സ്ഥലം കാണണമെന്നുണ്ടെങ്കിൽ നമ്മള് ടിവിയിലും ഫോണിലൊക്കെ കണ്ട സാധനങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ കിട്ടുന്ന സന്തോഷല്ലേ. ഓ, ഇത് കാണാൻ പറ്റില്ലോ എന്ന് പറയില്ല. നമ്മളിപ്പോ ഒരുപാട് ദൂരം തന്നെ നമ്മള് പോകണമെന്നില്ല. നമ്മൾക്ക് എന്താ പറയാ, എല്ലാരും പറയണ പോലെ കാശ്മീരോ കുള്ളു മണാലിയോ അല്ലെങ്കിൽ അമൃത്സറോ അല്ലെങ്കിൽ തവാങ്ങോ ഒന്നും പോകണമെന്നില്ല. നമുക്ക് നാട്ടിലുള്ള സ്ഥലങ്ങളിലൊന്ന്, അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയാൽ മതി, നമുക്ക് സമയം കിട്ടും. എല്ലാവർക്കും ഒരേ സാമ്പത്തിക ശേഷി, ഒരേ സാഹചര്യം അല്ലെങ്കിൽ ആവണമെന്നില്ല. ആരോഗ്യ കാര്യങ്ങളൊന്നും ഒരേ മാതിരി ആവണമെന്നില്ല. എല്ലാവർക്കും പല രീതിയിലായിരിക്കാം. പറ്റുന്ന പോലെ എല്ലാവരും പറ്റുന്ന പോലെ ചെയ്യാം, നിങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയില്.
1: തീർച്ചയായിട്ടും.
0: അതെ അതെ,
1: നമ്മൾ ആദ്യം ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോയി തുടങ്ങാം, അതിന് ശേഷം വലിയ വലിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോവാ അല്ലെ?
0: എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ ആദ്യം എന്താ പറയാ, എന്റെ സത്യം പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് അഭിനവ് ആണ് ആദ്യമായിട്ട് ഡാർജിലിംഗ് പോവല്ലേ ചോദിച്ചപ്പോ, ഞാൻ ഡാർജിലിംഗ് എവിടെയാണെന്ന് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇതിനെ പറ്റിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ അതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ഒരു 15,000 രൂപയാകും എന്ന് പറഞ്ഞോട്. അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ നമുക്ക് നോക്കാം. ആ 15,000 എനിക്ക് ഇപ്പോഴും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവിടെ പോകാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ എപ്പോഴും പറയാടാ ഡാർജിലിംഗ് പോകണം. ഇപ്പൊ എനിക്ക് ഞാൻ ഡാർജിലിംഗ് ആ ഭാഗത്തുകൂടെ പോയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഞാൻ പറഞ്ഞു അതാണ് എന്റെ ഒരു സത്യം പറഞ്ഞൊരു മോട്ടി. ആളെ ഇങ്ങനെ പറഞ്ഞപ്പോ ഇതൊക്കെ എവിടെയാന്നുള്ള നമുക്ക് ഇത് നടക്കുമെന്നും കൂടി ആദ്യം ചിന്തിച്ചു കോളേജ് കഴിഞ്ഞ സമയത്ത്. ചില ആളുകളാണ് നമ്മളെ ചില ഇതിലേക്ക് തന്നെ ഉന്തി വിടുന്നത്. അഭിനവ്, കൃഷ്ണു, ഞാൻ പറഞ്ഞു ഇവരൊക്കെ. പിന്നെ യാത്രയിൽ നമ്മള് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് നമ്മള് കുറെ പേര് നമ്മള് നമ്മളെ സന്തോഷങ്ങൾ വിളിച്ചറിയിക്കും. നമ്മളെ ഫ്രണ്ട്സിനൊക്കെ, നമ്മളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരെയും വിളിച്ചറിയിക്കും. അപ്പൊ അതൊക്കെ വലിയ രസമാണ്.
1: രസമാണ്.
0: അതെ അതെ.
1: ഓക്കെ, അപ്പോ അർജുൻ ചേട്ടാ, നമ്മുടെ ഈ ഒരു ചെറിയ വലിയ വർത്തമാനം എന്ന ഷോയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു വേൾഡ് ടൂറിസം ഡേയിൽ യാത്രകളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു. ചേട്ടന്റെ മനോഹരമായിട്ടുള്ള യാത്രാ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാനായിട്ട് പറ്റട്ടെ, ഈ ലോകത്തുള്ള എല്ലാ സ്ഥലത്തും പോകാനായിട്ട് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക് യു, താങ്ക് യു. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു നമ്മളെ വിളിച്ചതിനും സംസാരിച്ചതിനും. നമ്മളെ സമയം എന്തായാലും സന്തോഷമുണ്ട്.
1: ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റി ഇതില്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റട്ടെ, നല്ല നല്ല ഓർമ്മകൾ കളക്ട് ചെയ്യാൻ പറ്റട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക് യു, താങ്ക് യു, താങ്ക് യു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
2: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

குட் மார்னிங் அண்ட் வெல்கம் டு மியூசிக் மபாஸ் வித் மீ ஆர்ஜே கேலிக்குட்டி. புது புத்தன் சினிமகளிலே புது புத்தன் ട്രാക്കുകളാണ് നമ്മളെ മ്യൂസിക് മപ്പാസിലൂടെ ഇന്നും കേൾക്കാറുള്ളത്. അങ്ങനെ ഒരു പിടി അടിപൊളി ട്രാക്കൊക്കെ ആയിട്ടാണ് ഇന്നത്തെ മ്യൂസിക് മപ്പാസിലും ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഒരു കിളി പോയ പാട്ടാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. കിളി പോയ പാട്ടോ എന്നിങ്ങനെ ആലോചിക്കണ്ട. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ എന്ന മൂവിക്ക് വേണ്ടിയിട്ട് മുജീബ് മജീദ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന കൂടെ പാറുന്ന കിളികൾ എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്.

ദേ ഈ അടുത്തിടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ ശ്യാമിൻ ഗിരീഷും നിലിൻ സാൻഡ്രയും കൂടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. ഐറാനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ആൻഡ് ഇപ്പോഴത്തെ ട്രെൻഡിങ് പാട്ടുകളുടെ ട്രെൻഡിങ് ലിറിക്സ് എഴുതാറുള്ള ഹേ കാർത്തിയാണ് ഈ ഒരു പാട്ടിന് ലിറിക്സ് പെന്നിയതിരിക്കുന്നത്. ഗിറ്റാർസ്, ഉക്ലേലെ, അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഈ ഒരു പാട്ടിന് ബാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ബാക്കിംഗ് വോക്കൽസിൽ ശ്രുതി ശിവദാസും ശ്രീനന്ദന ഹരിയുമാണ് പാടിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്യാമൻ ഗിരീഷിന്റെ സിനിമയാണ് ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡയലോഗ്, സ്ക്രീൻ പ്ലേ, സ്റ്റോറി എല്ലാം എഴുതിയിട്ടുള്ളത് നിലിൻ സാൻഡ്രയാണ്. ആൻഡ് ദിസ് മൂവി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡോക്ടർ പോൾ വർഗീസ് ആൻഡ് സുജിത് ജയ നായർ. സോ നമുക്ക് ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിളിലെ കൂടെ പാറുന്ന കിളികൾ എന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

ദേ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ സൂപ്പർ ട്രെൻഡിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്, ഒരു തെലുങ്ക് പാട്ട്. അതും ദി പാരഡൈസ് എന്ന് പറയുന്ന മൂവിയിലെ പാട്ട്. ആ പാട്ടാണ് നമ്മൾ ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസിൽ കേൾക്കാനായിട്ട് പോകുന്നത്. വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.

നാനിയും കൈഡു ലോഹറും ചേർന്ന് അഭിനയിക്കുന്ന സിനിമയാണ് ദി പാരഡൈസ്. ആൻഡ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ന്യൂജൻ പിള്ളേരുടെ മ്യൂസിക് മജീഷ്യൻ ആയിട്ടുള്ള അനിരുദ്ധ് രവിചന്ദ്രൻ ആണ് കേട്ടോ. ശ്രീകാന്ത് ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സച്ച് എ ബ്യൂട്ടിഫുൾ സോങ് എന്ന് മാത്രമാണ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ദിസ് സോങ് ബ്രിങ്സ് ടുഗെദർ പവർഫുൾ വോക്കൽസ്, ഇമോഷണൽ ലിറിക്സ്, അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക്കൽ അറ്റ്മോസ്ഫിയർ. അനിരുദ്ധ് കൈവച്ച പാട്ടുകളെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്കും ഒരു ഗ്യാരണ്ടിയുള്ള കാര്യമാണ്. അനിരുദ്ധും സുബലക്ഷ്മിയും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അഞ്ചാന അഞ്ചാനി എന്നാണ് കേട്ടോ ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. കിട്ടു വിസപ്രകാടയാണ് ഈ ഒരു പാട്ടിന്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. നാനിയുടെയും അതുപോലെ തന്നെ കായുടുവിന്റെയും കൂടെ സൊനാലി കുൽക്കർണി, രാഘവ്, സമ്പൂർണേഷ് ബാബു എന്നിവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതിലൊരു സ്പെഷ്യൽ അപ്പിയറൻസിൽ കീർത്തി സുരേഷും അഭിനയിച്ചിട്ടുണ്ട്. സുധാകർ ചെറുകുറിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എസ് എൽ വി സിനിമാസിന്റെ ബാനറിലാണ് ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. സോ എന്തായാലും നമുക്ക് ദി പാരഡൈസിലെ അഞ്ചാന അഞ്ചാനി എന്ന പാട്ട് കേൾക്കാം. മ്യൂസിക് മുപ്പാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771711.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, we are back on Music Mappas with me, RJ Elikutti. Original cinema le oru original party kelpikkanayittu povaana kattu. Yes, you heard me right. Big Bang എന്ന് ടൈറ്റിൽ ഇട്ടിരിക്കുന്ന ഒറിജിനൽ സിനിമയിലെ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദിസ് സോങ് ഇസ് സങ് ബൈ ദി വൺ ആൻഡ് ഓൺലി ശ്രീനാഥ് ബസി.
1: മ്യൂസിക് മപ്പ.

ജിയോ ആന്റോണും വിജയ് ആനന്ദും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെണ്ണെത്തിരിക്കുന്നത്. ആൻഡ് ദ മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ബൈ ഇലക്ട്രോണിക് കിളി. ശ്രീനാഥ് വാസി, അഭിരാം രാധാകൃഷ്ണൻ, രാജേഷ് മാധവൻ, സാഫ് ബോയ്, ബിനു പപ്പു, ഫെമിന ജോർജ്, ശ്രീകാന്ത് വെട്ടിയാർ എന്നിവരൊക്കെ ലീഡ് റോളിൽ അഭിനയിക്കുന്ന സിനിമയാണ് ഒറിജിനൽ. റമീസ് ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. മാസ് മീഡിയ ആൻഡ് സിക്കു ഫിലിംസിന്റെ പ്രൊഡക്ഷനിലാണ് ഈ ഒരു സിനിമ റിലീസിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ എന്തായാലും നമുക്ക് ഒരുപാട് വൈകിപ്പിക്കാതെ തന്നെ ഒറിജിനലിലെ ബിഗ് ബാങ് പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി, ഓൺലി ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

കുറച്ച് നാളുകളായിട്ട് സ്പോട്ടിഫൈയും യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഒക്കെ അടക്കി വാണുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്. ആരുടെ സ്റ്റോറി എടുത്ത് നോക്കിയാലും ഇൻസ്റ്റഗ്രാമില് ഈ പാട്ടിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടാവും. ആരുടെ സ്പോട്ടിഫൈ ലിസ്റ്റിലെ ഫേവറേറ്റ് സോങ്ങുകൾ എടുത്ത് നോക്കിയാലും ഈ പാട്ടുണ്ടാവും. അങ്ങനെ ഒരു പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മ്യൂസിക് മപ്പാസിൽ. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർജെ എലിക്കുട്ടി.

പറയുന്നത് യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടില് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്ന റീസെന്റ് ആയിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആയി മാറിയിട്ടുണ്ടായിരുന്ന പേ സാമലെ എന്ന പാട്ടിനെ കുറിച്ചാണ് കേട്ടോ. സിറി സാന്ദർ ആണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ആൻഡ് ഈ പാട്ടിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷന്റെ പിന്നിലും ലിറിക്സിന്റെ പിന്നിലും സിറി സാന്ദറും ആര്യ ഖയാലുമാണ്. ഗിത്താറ് വായിച്ചിരിക്കുന്നത് ജോൺ ആണ്. വയലിൻസ് ബൈ ശ്രാവൺ ശ്രീധാർ. സച്ച് എ ബ്യൂട്ടിഫുൾ തമിഴ് ഇന്ത്യ പോപ്പ് സോങ് ആണ് കേട്ടോ ഇത്. വിചാരിക്കാത്ത സമയത്ത് നമുക്ക് വീണ് കിട്ടുന്ന ചില ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു പാട്ട് കൂടിയാണ് കേട്ടോ നമ്മുടെ പേ സാമലെ എന്ന ഈ സോങ്. ഞാൻ ഇത്രയൊക്കെ ഈ പാട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയൊക്കെ ആ പാട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. മ്യൂസിക് മപ്പാസിൽ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം.
1: ബിജു മേനോനും ശ്രീനാഥ് ഭാസിയും ഗണപതിയും ഒക്കെ ഒരുമിക്കുന്ന ഒരു സിനിമ ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ നമ്മൾ കാണാനായിട്ട് കാത്തിരിക്കുന്ന സിനിമ അവർ അച്ഛൻ ആൻഡ് സൺസ്. ഈ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ഇനിയും മ്യൂസിക് മപ്പാസിൽ കേൾക്കാനായിട്ട് പോകുന്നത്. സു വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.
2: മ്യൂസിക് മപ്പാസ്.

സനൽ ദേവിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള കോമ്പോസിഷൻ ആണ് അവറാച്ചൻ സൺസിലെ ചന്നം ചിഹ്നം എന്ന് പറയുന്ന ഈ ഒരു പാട്ട് കേട്ടോ. എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. മോഹൻദാസ് കപൂർ ആണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. സോ എന്തായാലും ബിജു മേനോൻ അവറാച്ചനായിട്ട് എത്താൻ പോകുന്ന ഈ സിനിമയിലെ ചന്നം ചിഹ്നം എന്ന പാട്ട് നമുക്ക് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ എന്താ ചെയ്യണ്ടേ, എങ്ങും പോകണ്ട, കേട്ടോണ്ടേ ഇരുന്നോളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

കഴിഞ്ഞ ദിവസം ഖലീഫയിൽ ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നോ ഒരു അടിപൊളി ട്രാക്ക്. ജേക്സ് ബിജോയ് കൈവച്ച പാട്ടുകളൊന്നും അങ്ങനെ മോശമാവാറില്ലല്ലോ. സോ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. മ്യൂസിക് മപ്പാസിലൂടെ വിത്ത് മീ ആർ ജെ എലിക്കുട്ടി.

0: പറഞ്ഞു വരുന്നത് ഖലീഫയിലെ പെരിയവനെ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ. ജേക്സ് ബിജോയി മ്യൂസിക് ചെയ്ത് വിജയ് യേശുദാസിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോക്കൽസില് പാടി വെച്ചിരിക്കുന്ന ഒരു കിടലൻ പാട്ട്. മുത്തുവാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെന്നെയ്തിരിക്കുന്നത്. സഞ്ജിത് സലാമാണ് ഈ ഒരു പാട്ടിന്റെ അസോസിയേറ്റ് പെർഫോമർ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. കൃതി ഷെട്ടിയാണ് ഈ ഒരു പാട്ടിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. ഒരു പക്ക അടിപൊളി പാട്ട്. അപ്പൊ നമുക്ക് ഖലീഫയിലെ പെരിയവനെ എന്ന ഈ ഒരു പാട്ട് കേൾക്കാം വിത്ത് വിജയ് യേശുദാസ് വോക്കൽസ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: فمن

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ഡൊറോത്തിയസിന്റെ മേലെ ഒരു കിടലൻ പാട്ടാണ് കേട്ടോ, ഒന്ന് തൊട്ട് എന്ന് തുടങ്ങുന്ന പാട്ട്. നമ്മുടെ ഇളയരാജ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രിയ ജോസനും ദീപ്തി സുരേഷും ശ്രീഷ വിജയശേഖരും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഇളയരാജ സാറിന്റെ ഒരു അടിപൊളി കോമ്പോസിഷൻ തന്നെ വേണം നമുക്ക് ദൊറോത്തിയിലെ ഒന്നാം തൊട്ട് എന്ന് പറയുന്ന ഈ ഒരു പാട്ടിനെ പറ്റി പറയാനായിട്ട്. കാർത്തിക് സുബ്രാജ് സാറാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ജ്യോതി ദേശ്പാണ്ഡെ, ഗുനീത് മോങ്ക കപൂർ, അച്ഛൻ ജയൻ എന്നിവർ ചേർന്നാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കീർത്തി സുരേഷും സനാന്തും ഋഷികാന്തും ചേർന്നാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇളയരാജ സാറിന്റെ ഏറ്റവും പുതുപുതൻ കോമ്പോസിഷൻ ആയിട്ടുള്ള ദൊറോത്തിയിലെ ഒന്നാം തൊട്ട് എന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാട്ടാർക്കൊപ്പം
1: അതിഥി ദേവോ ഭവ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന നാടാണ് നമ്മുടേത്. താജ്മഹലിന്റെ പ്രണയവും വാരണാസിയിലെ സംസ്കാരവും നമ്മളെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഈ വലിയ ഭാരതത്തിന്റെ വൈവിധ്യവുമാണ് ഓരോ യാത്രയിലും നമ്മൾ തൊട്ടറിയുന്നത്. വ്യത്യസ്ത ഭാഷകൾ, വൈവിധ്യമാർന്ന ആചാരങ്ങൾ, വിസ്മയിപ്പിക്കുന്ന ഭക്ഷണ രുചികൾ, ഇത്രയേറെ സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഇന്ത്യ കാണാൻ ലോകം മുഴുവൻ ഒഴുകിയെത്തുമ്പോൾ ആ ഭംഗി കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ ലോക ടൂറിസം ദിനത്തിൽ ഉത്തരവാദിത്തമുള്ള സഞ്ചാരികളാകാം. ഇന്ത്യയെയും അതിന്റെ സംസ്കാരത്തെയും ചേർത്ത് പിടിക്കാം. ഹാപ്പി വേൾഡ് ടൂറിസം ഡേ. കീപ് ട്രാവലിംഗ്, കീപ് എക്സ്പ്ലോറിംഗ്.

കൊറേ നാളുകളായിട്ട് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഫാൻസ് കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്, ജയിലർ 2. സോ ജയിലർ 2-ലെ ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. മ്യൂസിക് മപ്പാസിലൂടെ വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് വൺ സൺ വൺ മൂൺ.

അനിരുദ്ധാണ് കോമ്പോസിഷൻ. ഹെസൻബർഗും സൂപ്പർ സുബുവും ചേർന്ന് ലിറിക്സ് എഴുതിയിരിക്കുകയാണ്. ആൻഡ് അനിരുദ്ധും എം എസ് കൃഷ്ണയും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. സൺ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് നെൽസൺ ഡയറക്ട് ചെയ്യുന്ന ആൻഡ് അനിരുദ്ധ് മ്യൂസിക്കൽ സിനിമയാണ് ജയിലർ 2. ആൻഡ് ദിസ് മൂവിക്ക് വേണ്ടിയിട്ട് ഡി ഒ പി ഇസ് ഡൺ ബൈ വിജയ് കാർത്തിക് കണ്ണൻ. സോ അങ്ങനെ ഒരുപാട് നാളുകളായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഈ സിനിമ ഒക്ടോബർ 15 തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. സോ എന്തായാലും എല്ലാ രജനീകാന്ത് ഫാൻസിനും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, അനിരുദ്ധ് ഫാൻസിനും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, ലെറ്റ്സ് ലിസൺ ടു ദിസ് ട്രാക്ക് One Sun, One Moon from the movie Jailer 2. And ഈയൊരു പാട്ടോടുകൂടി നമ്മുടെ മ്യൂസിക് പപ്പാസിന്റെ എപ്പിസോഡും ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതുപുത്തൻ സിനിമകളിലെ അട്ടിപൊളി കിടിലൻ ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം മ്യൂസിക് മപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജയിലേക്കുട്ടി സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ഓർമ്മകൾക്ക് ഒരു പ്രത്യേക മണമല്ലേ? പെയ്തു തോർന്ന മഴയ്ക്ക് ശേഷം മണ്ണിൽ നിന്ന് ഉയരുന്ന ആ നനഞ്ഞ ഒരു മണം, അല്ലെങ്കിൽ പഴയൊരു പുസ്തകത്താൾ മറിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഗന്ധം. പാട്ടുകളും അങ്ങനെ തന്നെയാണ്. കാലം എത്ര വേഗത്തിൽ കടന്നു പോയാലും എത്ര പുതുമ നിറഞ്ഞ പാട്ടുകൾ വന്നു നിറഞ്ഞാലും ഹൃദയത്തിന്റെ ഏതോ ഒരു കോണിൽ ഒട്ടും നിറം മങ്ങാതെ നിൽക്കുന്ന ചില ഈണങ്ങളുണ്ട്. അങ്ങനെ ഒരു പിടി നല്ല പാട്ടുകളുമായാണ് ഇന്ന് ഈ എവർഗ്രീൻ ഹിറ്റ്സിൽ ഞാൻ എത്തിയിരിക്കുന്നത്. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും വീശുന്ന ഒരു കുളിർ കാറ്റുണ്ട്. പഴയ ഓർമ്മകളുടെ, ആദ്യ പ്രണയത്തിന്റെ ഒക്കെ നനവുള്ള ഒരു കാറ്റ്. ആ കാറ്റിന് ഒരു പാട്ടിന്റെ ഈണമുണ്ടെന്ന് പറഞ്ഞ അത് മറ്റൊന്നുമായിരിക്കില്ല. ആടിവാക്കാറ്റി പാടിവാക്കാറ്റി എന്ന ഈ മനോഹര ഗാനമായിരിക്കും. ജോൺസൺ മാഷിന്റെ മാന്ത്രിക വിരലുകളിൽ വിരിഞ്ഞ ഈ ഈണം കേൾക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ള തിരക്കുകളൊക്കെ മാഞ്ഞ് മനസ്സ് പെട്ടെന്ന് ശാന്തമാകുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? വേണുഗോപാലിന്റെ ആർദ്രമായ ശബ്ദവും കൈതപ്രത്തിന്റെ വരികളും ചേരുമ്പോൾ നമ്മൾ നമ്മളെയും എടുത്ത് ഏതോ ഒരു പഴയ സന്ധ്യയിലേക്ക് അറിയാതെ മാഞ്ഞു പോകും. ഒരു വൈകുന്നേരം മരത്തണലിൽ വെറുതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജനലരികിലൂടെ തഴുകിപ്പോകുന്ന കാറ്റേറ്റ് കണ്ണടച്ചിരിക്കുമ്പോൾ ഈ പാട്ട് കൂട്ടിനുണ്ടെങ്കിൽ ആ നിമിഷം എന്ത് ഭംഗിയാണല്ലേ. കേൾക്കാം ഈ മനോഹരമായ ഗാനം എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ഓരോ ഒരാൾ വന്ന് നമ്മുടെ കാതിൽ പതുക്കെ ഒരു സ്വകാര്യം പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞു കാറ്റ് വന്ന് നമ്മളെ ഒന്ന് തൊട്ടു തലോടി പോകുന്ന പോലെ ഒരു സുഖം തരും. അങ്ങനെ ഒരു പാട്ടാണ് ഇനി നമ്മൾ എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കേൾക്കാൻ പോകുന്നത്. ഭരതൻ എന്ന അതുല്യ സംവിധായകന്റെ ഫ്രെയിമുകൾ, ONV കുറുപ്പസാറിന്റെ വരികൾ, ഒപ്പം ഔസേപ്പച്ചൻ എന്ന സംഗീത മാന്ത്രികന്റെ തുടക്കം, കാതോട് കാതോരം. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ പാട്ടാണെങ്കിലും ഇന്നും ആ വയലിന്റെ തുടക്കം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു കുളിർ വരും അല്ലേ. ഒരു ചാറ്റൽ മഴയുള്ള വൈകുന്നേരം കയ്യിൽ ഒരു കപ്പ് ചൂട് കാപ്പിയും പിടിച്ച് വെറുതെ ജനലരികിൽ ഇരിക്കുമ്പോൾ ഈ പാട്ട് കൂട്ടിനുണ്ടെങ്കിൽ ആ ഒരു ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. കേൾക്കാം ഈ മനോഹരമായ ഗാനം എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നും അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: അതിഥി ദേവോ ഭവ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന നാടാണ് നമ്മുടേത്. താജ്മഹലിന്റെ പ്രണയവും വാരണാസിയിലെ സംസ്കാരവും നമ്മളെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഈ വലിയ ഭാരതത്തിന്റെ വൈവിധ്യവുമാണ് ഓരോ യാത്രയിലും നമ്മൾ തൊട്ടറിയുന്നത്. വ്യത്യസ്ത ഭാഷകൾ, വൈവിധ്യമാർന്ന ആചാരങ്ങൾ, വിസ്മയിപ്പിക്കുന്ന ഭക്ഷണ രുചികൾ, ഇത്രയേറെ സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഇന്ത്യ കാണാൻ ലോകം മുഴുവൻ ഒഴുകിയെത്തുമ്പോൾ ആ ഭംഗി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ ലോക ടൂറിസം ദിനത്തിൽ ഉത്തരവാദിത്തമുള്ള സഞ്ചാരികളാകാം. ഇന്ത്യയെയും അതിന്റെ സംസ്കാരത്തെയും ചേർത്ത് പിടിക്കാം. ഹാപ്പി വേൾഡ് ടൂറിസം ഡേ. കീപ് ട്രാവലിംഗ്, കീപ് എക്സ്പ്ലോറിംഗ്.

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Hello, evideya?
3: Njan nammude choice maalila.
2: Maalilo? Appo shoppingine poyadanalle?
3: Ha, shopping mathramalledi. Ivide vanna pinne vera engottum ponda. Shopping, food, entertainment, pinne nammude kuttiyalkku adichu pulikkane. Kollam jillayile number 1 PlayStationum ivide thanne undu.
2: Adhe, kuttiyalu happy aavu. പക്ഷേ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
2: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

ചുറ്റുമുള്ള ശബ്ദങ്ങളും തിരക്കുകളും ഒക്കെ പതിയെ മാഞ്ഞ് നമ്മൾ മാത്രം ഏതോ ഒരു മാന്ത്രിക ലോകത്ത് എത്തിപ്പെട്ടതുപോലെ തോന്നും. കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ പ്രണയത്തിന്റെ ഒരു നേർത്ത മഞ്ഞ് പെയ്യുന്നത് പോലെ തോന്നുന്ന അങ്ങനെ ഒരു പാട്ടാണ് നമ്മൾ ഇനി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കേൾക്കാൻ പോകുന്നത്. യവന കഥയിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും നമ്മളും ആ പഴയ ഒരു കവിതയുടെ ഭാഗമാകുന്നത് പോലെയാണ്. ആ പഴയ കാലത്തെ പ്രണയവും ഒരിക്കലും മറക്കാനാവാത്ത ചില ഓർമ്മകളും എല്ലാം എത്ര മനോഹരമായിട്ടാണ് ഈ ഒറ്റ പാട്ടിലൂടെ നമ്മളിലേക്ക് വീണ്ടും എത്തുന്നത്. രാത്രിയുടെ ആ ഒരു നിശബ്ദതയിൽ അല്ലെങ്കിൽ ജനലരികിലിരുന്ന് ദൂരേക്ക് നോക്കുമ്പോൾ ഈ പാട്ട് കാതൽ മുഴങ്ങുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ആ സംഗീതത്തിൽ അലിഞ്ഞു പോകും. ഒരുപാട് കഥകൾ പറയാതെ പറയുന്ന, എത്ര വട്ടം കേട്ടാലും വീണ്ടും ഒന്നുകൂടി കേൾക്കാൻ കൊതിപ്പിക്കുന്ന ആ മാസ്മരിക ഗാനം കേൾക്കാം എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലമണിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Cheta, ee onathinu veettil furniture o adu Malaysian trip o?
4: Ee paranjathu rendu orumich aayalo.
3: Orumich aayittano.
5: Demus Furniture Ultimate Owner Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aagarshakamaya giftukalum.
3: Appol ee onam ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതിയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യക്കെന്നും പ്രധാനമന്ത്രി. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി. സെൻസസിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും മൻ കി ബാത്തിൽ ആഹ്വാനം. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിര അംഗത്വത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ വാദത്തെ ശക്തമായി പിന്തുണച്ച് റഷ്യ. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ചുവപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര വ്യോമയാന മന്ത്രി ശ്രീ കിഞ്ചരാപ്പു രാമമോഹൻ നായിഡു എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കവെ നേപ്പാളിൽ മിന്നൽ പ്രളയം ദുരന്തം വിധിച്ച മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മാതാ അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി VD സതീശനും ചേർന്ന് കൈമാറി. കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ബോട്ട് അപകടങ്ങളിൽ മരണമടഞ്ഞ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള സഹായധനത്തിന്റെ രേഖ, ശസ്ത്രക്രിയ ചികിത്സാ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കുള്ള പ്രമാണപത്രങ്ങൾ എന്നിവ ഉപരാഷ്ട്രപതി കൈമാറി. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം ബാലരാമപുരത്ത് SUT അക്കാദമിയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഡൽഹിയിലേക്ക് അദ്ദേഹം മടങ്ങും. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ധൂർ വരെ ഇതിനുള്ള തെളിവാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് നാളെ 10 വർഷം തികയുമ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള നയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി.
1: സർജിക്കൽ സ്ട്രൈക്കിന്റെ ഡങ്കെ കി ചോട്ട് പർ പൂരി ദുനിയാക്കെ സാമനെ ഭാരത് കി ആതങ്ക്വാദ് വിരോധി നീതി കാ ഏക് നയ ഉദാഹരണ പ്രസ്തുത കിയാ ഥാ. ബീതെ ഏക് ദശക് മേ ബാലാകോട്ട് കി എയർ സ്ട്രൈക് സേ ലേക്കർ ഓപ്പറേഷൻ സിന്ദൂർ തക് ഭാരത് നേ ബാർ ബാർ യേ സ്പഷ്ട സന്ദേശ് ദിയാ ഹേ കി അഗർ ആതങ്ക്വാദി ഭാരത് പർ ആഖ് ഉഠായേംഗേ തോ ഉസ്കാ കരാറാ ജവാബ് ദിയാ ജായേഗാ.
0: മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതിയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരി മുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: ദേശ് കെ ലാഖോ യുവാവോനെ നശേ കെ വിരുദ്ധ് ഡ്രഗ്സ് കെ ഖിലാഫ് ഏക് ബഹുത് മഹത്വപൂർണ സങ്കൽപ്പ് ലിയാ ഹൈ. നശാ മുക്തി കാ സന്ദേശ് ഹമാരെ യുവാ ഖുദ് അപ്നി ഭാഷാ മേ അപ്നെ തരീക്കെ സേ ഇസ് സന്ദേശ് കോ ആഗേ ബഢാ രഹേ ഹൈ. നശാ മുക്തി യുവാ വികസിത് ഭാരത്
0: സെപ്റ്റംബർ മാസം പോഷകാഹാര കുറവിനെതിരെയുള്ള പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുകയാണെന്നും ഈ മേഖലയിൽ രാജ്യത്തുടനീളം വലിയ മുന്നേറ്റമാണ്

0: लगभग पूरा हो चुका है। आपकी सही जानकारी, आपके परिवार की सही जानकारी देश के भविष्य की सही तस्वीर तैयार करने में मदद करती है।
1: ഗ്രാമങ്ങളിലെയും ചെറിയ പട്ടണങ്ങളിലെയും കായിക പ്രതിഭകളെ കണ്ടെത്തേണ്ടത് രാജ്യത്തിന്റെ തുടർച്ചയായ മികച്ച കായിക പ്രകടനത്തിന് വളരെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. കായിക മേഖലയ്ക്കായി ഇത്തവണ പ്രഖ്യാപിച്ച ടാലന്റ് ഹണ്ട് ക്യാമ്പയിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. രാജ്യത്തെ ഓരോ പ്രദേശത്തിനും ഓരോ സവിശേഷതയുണ്ടെന്നും ഇത്തരം സവിശേഷതകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്യാമ്പയിനാണ് ഒരു ജില്ല ഒരു ഉത്പന്നം എന്നും ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിലെ പരമ്പരാഗത നെല്ലിക്ക കൃഷിയെയും അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെയും പരാമർശിച്ചുകൊണ്ട് ശ്രീ മോദി പറഞ്ഞു. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്നത് ലോക വിപണികളിൽ വരെ എത്തണമെന്നും ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിൻ ശക്തമാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
0: വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് ഇനി വിശേഷതാവോ ആകെ ബഢാനേ കാ അഭിയാൻ ഹൈ ഹമാരെ ഗാവ് ഔർ ഛോട്ടേ ശഹറോ കി പഹചാൻ സിർഫ് സ്ഥാനീയ ബാജാർ തക് സീമിത നാ രഹേ വിദേശ് ഔർ ദൂസരെ ഹിസ്സോ തക് പഹുഞ്ചേ और दुनिया के बाजारों तक भी पहुंचे. इसे वोकल फॉर लोकल अभियान को भी बल मिलता है. ये देश को आत्मनिर्भर बनाने की भी प्रेरणा देता है.
1: രാജ്യം ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചതും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വൈദേശിക ആക്രമണത്തിൽ പലതവണ തകർക്കപ്പെട്ടിട്ടും അന്നത്തെ ഭരണകർത്താക്കളുടെ അതിജീവനശേഷി മൂലമാണ് സോമനാഥ ക്ഷേത്രം വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തുടനീളം ഈ മാസം ഗണേശോത്സവം ആഘോഷിച്ചതും പ്രധാനമന്ത്രി തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു. വി എച്ച് പി അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന അശോക് സിംഗാളിന്റെ 100th ജന്മവാർഷിക ദിനത്തിൽ പ്രണാമം അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ അദ്ദേഹം വലിയ പോരാട്ടം നടത്തിയതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിലെ മുഴുവൻ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുവപ്പ് ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിനും നാളെ വരെ വിലക്ക് ഏർപ്പെടുത്തി. തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കന്യാകുമാരിയിലും സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ വാദത്തെ ശക്തമായി പിന്തുണച്ച് റഷ്യ. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് തങ്ങൾക്കുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷനെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2015 സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷന് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ 10 സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 350 നിന്ന് 200,000 വർദ്ധിച്ചു. 25 തൊഴിലവസരങ്ങളാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 കളി. മത്സരത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് വിപുലമായ ഗതാഗത പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോക വിനോദസഞ്ചാര ദിനത്തിൽ രാജ്യത്തെ പൌരന്മാർക്ക് ടൂറിസം മന്ത്രി ഗജേന്ദ്ര ഷെഖാവത് ആശംസകൾ നേർന്നു. വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര എന്നതിനപ്പുറം തൊഴിൽ, വികസനം, പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എന്നിവയുടെ അടിസ്ഥാനമാണ് വിനോദസഞ്ചാരമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥും ആശംസകൾ നേർന്നു. കേരളത്തിന്റെ ടൂറിസം വിസ്മയങ്ങൾ അനുഭവിച്ചറിയാനുള്ള സഞ്ചാരികളുടെ ഒഴുക്കിനാകും വരുംകാലം സാക്ഷ്യം വഹിക്കുകയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി വി രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതിയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ഭീകരവാദത്തിനെതിരെ സന്ധിയിലാ നയമാണ് ഇന്ത്യയ്ക്കെന്നും പ്രധാനമന്ത്രി. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി. സെൻസസിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും മൻ കി ബാത്തിൽ ആഹ്വാനം. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ വാദത്തെ ശക്തമായി പിന്തുണച്ച് റഷ്യ. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ചുവപ്പ് ജാഗ്രത മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

അങ്ങനെ മനോഹരമായ പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എവർഗ്രീൻ ഹിറ്റ്സ്. കൂടിയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. പ്രഭാതങ്ങളിലെ ആ ഒരു പ്രത്യേക കുളിരുണ്ടല്ലോ, ജനൽ തുറക്കുമ്പോൾ മുഖത്തേക്ക് വീശുന്ന ഇളം മഞ്ഞിന്റെ തണുപ്പും ദൂരെ എവിടെ നിന്നോ ഒഴുക്കി വരുന്ന ഒരു മനോഹരമായ പാട്ടും, ആ ഒരു ഫീൽ ഓർക്കുമ്പോൾ തന്നെ മനസ്സിലറിയാതെ ഒരു സന്തോഷം വന്നു നിറയും അല്ലെ. അങ്ങനെ ഒരു സ്വപ്നതുല്യമായ പ്രഭാതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഗാനമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിന് വേണ്ടി കണ്ണൂർ രാജൻ മാസ്റ്റർ ഈണം നൽകിയ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗാനം, ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ. മാങ്ങൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഗാനഗന്ധർവൻ യേശുദാസിന്റെ അമൃതതുല്യമായ ശബ്ദം കൂടി ചേരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ മഞ്ഞണിഞ്ഞ ഓർമ്മകളിലേക്ക് തിരികെ പോകും. പ്രകൃതിയുടെ ഭംഗിയും ഒരു കുയിലിന്റെ പാട്ടും ഒപ്പം നേർത്ത ഒരു പ്രണയവുമെല്ലാം എത്ര മനോഹരമായിട്ടാണ് ഈ പാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ കേൾക്കാം ഈ മനോഹരമായ ഗാനം എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
7: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു നിലാവ് ഉദിച്ചുയരും അല്ലേ? വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്തത്ര സ്നേഹം കണ്ണുകളിൽ തിളങ്ങുമ്പോൾ ആ മിടിയോരങ്ങളിൽ ഒരു കുളിരുള്ള നിലാവ് ഒഴുകുന്നത് പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു മനോഹരമായി ഫീൽ തരുന്ന വരികളാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ആരോ നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു മുഖമായിരിക്കും. പ്രണയത്തിന്റെയും ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന്റെയും നേർത്തൊരു നനവ് ഈ ഗാനത്തിന്റെ ഓരോ വരിയിലുമുണ്ട്. ഒരു ദിവസത്തെ മുഴുവൻ തിരക്കുകളും മാറ്റിവെച്ച് കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ആ വരികളും സംഗീതവും നമ്മളെ അക്ഷരാർത്ഥത്തിൽ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും അല്ലെ? അപ്പോൾ കേൾക്കാം ഈ മനോഹരമായ ഗാനം, എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരു പൂന്തോട്ടത്തിലൂടെ നടക്കുന്നത് പോലെ തോന്നും, അല്ലേ? ചുറ്റും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ സുഗന്ധവും ആകാശത്തെ വർണ്ണമേഘങ്ങളുടെ ഭംഗിയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അങ്ങനെ ഒരു അനുഭവം തരുന്ന മലയാളികൾ എക്കാലവും നെഞ്ചിലേറ്റിയ ഒരു ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. സലീൽ ചൗധരി എന്ന അതുല്യ പ്രതിഭയുടെ സംഗീതവും ശ്രീകുമാരൻ തമ്പിസാറിന്റെ വരികളും ദാസേട്ടന്റെ ആ അമൃത തുല്യമായ ശബ്ദവും ഒന്നിച്ചപ്പോൾ പിറന്ന ഒരു മാന്ത്രിക ഗാനം. മലർക്കൊടി പോലെ ഒട്ടും കളങ്കമില്ലാത്ത വളരെ പരിശുദ്ധമായ സ്നേഹത്തെ പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളോട് ഉപമിക്കുകയാണ് ഈ പാട്ടിൽ. ഒരു താരാട്ടുപാട്ടിന്റെ വാത്സല്യവും ഈ പാട്ടിലൂടെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. എത്രയൊക്കെ പുതിയ പാട്ടുകൾ വന്നാലും ഈ ഒരു ഈണം കേൾക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു കുളിർമയും ശാന്തതയും നിറയുന്നത് തോന്നാറുണ്ട്, അല്ലേ? അപ്പോൾ കേൾക്കാം ഈ മനോഹരമായ പാട്ട്, എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: അതിഥി ദേവോ ഭവ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന നാടാണ് നമ്മുടേത്. താജ്മഹലിന്റെ പ്രണയവും വാരണാസിയിലെ സംസ്കാരവും നമ്മളെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഈ വലിയ ഭാരതത്തിന്റെ വൈവിധ്യവുമാണ് ഓരോ യാത്രയിലും നമ്മൾ തൊട്ടറിയുന്നത്. വ്യത്യസ്ത ഭാഷകൾ, വൈവിധ്യമാർന്ന ആചാരങ്ങൾ, വിസ്മയിപ്പിക്കുന്ന ഭക്ഷണ രുചികൾ, ഇത്രയേറെ സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഇന്ത്യ കാണാൻ ലോകം മുഴുവൻ ഒഴുകിയെത്തുമ്പോൾ ആ ഭംഗി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ ലോക ടൂറിസം ദിനത്തിൽ ഉത്തരവാദിത്തമുള്ള സഞ്ചാരികളാകാം. ഇന്ത്യയെയും അതിന്റെ സംസ്കാരത്തെയും ചേർത്ത് പിടിക്കാം. ഹാപ്പി വേൾഡ് ടൂറിസം ഡേ. കീപ് ട്രാവലിംഗ്, കീപ് എക്സ്പ്ലോറിംഗ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

ഒത്തിറങ്ങുന്ന ചില പഴയ പാട്ടുകളില്ലേ, അത്തരമൊരു ഗാനവുമായാണ് ഞാനിതാ ഇപ്പോ എത്തിയിരിക്കുന്നത്. 1967 പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലെ അനുരാഗ ഗാനം പോലെ എന്ന അനശ്വര ഗാനം, പ്രണയത്തിന്റെ ആർദ്രതയും സംഗീതത്തിന്റെ മാസ്മരികതയും ഒത്തുചേർന്ന ഈ ഗാനം പി ജയചന്ദ്രന്റെ മധുര ശബ്ദത്തിലാണ് നാം കേട്ടത്. യൂസഫ് അലി കേച്ചേരിയുടെ അർത്ഥവത്തായ വരികൾക്ക് എം എസ് ബാബുരാജ് എന്ന സംഗീത മാന്ത്രികൻ ജീവൻ നൽകിയപ്പോൾ മലയാളത്തിന് ലഭിച്ചത് എക്കാലത്തെയും മികച്ച ഒരു പ്രണയകാവ്യമാണ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒഴുകുന്ന ഒരു പ്രണയ ലേഖനം പോലെയാണ് ഈ പാട്ടിന്റെ പ്രമേയം. കേവലം രാഗവും താളവും മാത്രമല്ല, പ്രണയിക്കുന്ന മനസ്സുകളുടെ നേർത്ത സ്പന്ദനം കൂടിയാണ് ഈ ഗാനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അനുരാഗ ഗാനം പോലെ, അഴകിന്റെ അല പോലെ എന്ന ഈ വരികൾ കേൾക്കുമ്പോൾ കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലൊരു വസന്തം പൂവിടും. നഷ്ടപ്രണയത്തിന്റെ നൊമ്പരവും പുതിയ പ്രണയത്തിന്റെ പ്രതീക്ഷയും ഈ ഗാനം നമ്മളിൽ ഉണർത്തുന്നു. ഗ്രഹാതുരത്വത്തിന്റെ ആ പഴയ കാലത്തിലേക്ക്, ഓർമ്മകളുടെ തീരത്തേക്ക് നമുക്ക് ഒന്നിച്ചു കടക്കാം. അപ്പോൾ ഈ മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: You are listening to Ashray FM 90, Nadinuppam.
1: മാതാപിതാക്കൾ ആവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ
3: JM ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO certified civil engineers and builders. Contact 944-771-7171.

0: check.
1: It's everything cinema.
0: Good afternoon, welcome to Real Check, the complete movie show with me, RJ Anamika. അപ്പോ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞായറാഴ്ച ദിവസം നമ്മുടെ റീൽ ചെക്കിലൂടെ ഒരുപാട് ഒരുപാട് ഒരുപാട് കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളും ട്രെയിലറിന്റെ വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ടാണ് റീൽ ചെക്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നെയ്മർ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള സുധി മാഡിസൺ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു പക്ക ടൈം ലൂപ്പ് ഫാന്റസി കോമഡി മൂവിയാണ് ധൂമകേതു.
2: അപ്പൊ നീ പറയണത് കുറച്ച് നാളായിട്ട് നിനക്ക് ഇതന്നെയാണ് നടന്നുകൊണ്ടിരിക്കണേ, പക്ഷെ നിനക്ക് മാത്രം ഇതെങ്ങനെയാണ്?
3: എനിക്ക് മാത്രമൊന്നും ആർക്കറിയാം.
4: Ladies and gentlemen, let me tell you my story. വീണ്ടും പിന്നെയും
0: സങ്കീർണമായിട്ടുള്ള ബുദ്ധിജീവി തലങ്ങളിലേക്ക് പോകാതെ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർക്കും ഫാമിലി ഓഡിയൻസിനും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ലളിതവും രസകരവുമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ ഒരു സിനിമ സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് നിസ്സംശയം പറയാവുന്ന രീതിയിൽ തമാശയ്ക്കും ആഘോഷത്തിനും പ്രാധാന്യം നൽകുന്ന സിനിമയാണ് ഇത്. സച്ചിൻ ഗോപു അവതരിപ്പിക്കുന്ന കുട്ടൻ എന്ന കഥാപാത്രത്തിന്റെ കല്യാണ ദിവസം സംഭവിക്കുന്ന അപ്രതീക്ഷിതവും വിചിത്രവുമായിട്ടുള്ള സംഭവങ്ങളിലൂടെ ാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത് കേട്ടോ. 35 വയസ്സിൽ പെണ്ണ് കിട്ടാതെ നടന്ന കുട്ടനെ വീണ് കിട്ടിയ വലിയൊരു ലോട്ടറിയാണ് പൊന്നിന്റെ ചന്തമുള്ള ഷർമിള എന്ന മണവാട്ടി. എന്നാൽ അതിസുന്ദരിയായിട്ടുള്ള വധുവിന് ചേരാത്ത വരൻ എന്ന് പന്തലിൽ എത്തുന്നവർ പരിഹസിക്കുമോ എന്ന ഭയത്തോടെയാണ് കുട്ടൻ ദിനങ്ങളെ തള്ളി നീക്കുന്നത്. ഒടുവിൽ ആ സുദിനം എത്തുമ്പോ രാവിലെ ഉണരുന്നതു മുതൽ കുട്ടന്റെ ജീവിതം തല കീഴായിട്ട് മറിയുകയാണ്. രാവിലെ മുതൽ അന്ന് രാത്രി വരെയുള്ള സംഭവങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഒരേപടി ആവർത്തിക്കുന്ന ഒരു ായിട്ട് മാറുകയാണ് കേട്ടോ. കല്യാണ നാളിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴെല്ലാം ദിവസം വീണ്ടും ആദ്യ പടിയിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത് കുട്ടനെ വലിയൊരു പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഒരേ ദിവസം തന്നെ വീണ്ടും വീണ്ടും ജീവിക്കേണ്ടി വരുന്നതിന്റെ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയും കയ്യെത്തും ദൂരത്ത് നഷ്ടമാകുന്ന ആദ്യ രാത്രി സമ്മാനിക്കുന്ന മോഹഭംഗവും കൊണ്ട് ഉന്മാദ അവസ്ഥയിലാകുന്ന കുട്ടൻ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങളാണ് സിനിമയുടെ രസച്ചരട് പൊട്ടാതെ പ്രേക്ഷകരെ ചിരിപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അഭിനേതാക്കളുടെ പ്രകടനമാണ് ഈ ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട ശക്തി അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയാട്ടോ. കല്യാണ പ്രായം കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാതെ നിന്ന കുട്ടൻ എന്ന നായകനായിട്ട് എത്തിയിട്ടുള്ള സജിൻ ഗോപു തനതായിട്ടുള്ള എനർജിയും കോമഡി ടൈമിംഗും കൊണ്ട് സിനിമയെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ടൈം ലൂപ്പിൽ അകപ്പെടുമ്പോഴുള്ള നിരാശയും ദേഷ്യവും ക്ലൈമാക്സിലെ മാസ നിമിഷങ്ങളും സജിൻ വളരെ ബോധ്യത്തോടുകൂടി സ്ക്രീനിൽ
3: എത്തിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റ് മാത്രം നടക്കൂല
2: അത് പറ.

0: നായികയായിട്ട് എത്തിയിട്ടുള്ള നിഖില വിമൽ റോള് പരിമിതമാണെങ്കിലും നൽകിയിട്ടുള്ള വേഷം നിഖില ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ലൂപ്പിൽപ്പെട്ട കാര്യം വിശ്വസിക്കാനായിട്ട് നായകനെ ആശ്രയിക്കുന്ന സുഹൃത്തായിട്ട് എത്തുന്ന ഗണപതി ചിത്രത്തിലുടനീളം മികച്ച ഒരു സപ്പോർട്ട് നൽകുന്നുണ്ട് കേട്ടോ. കുട്ടന്റെ അമ്മ വേഷത്തിൽ മഞ്ജു പിള്ളയും അമ്മാവനായിട്ട് നിയാസ് ബക്കറും തങ്ങളുടെ കഥാപാത്രങ്ങളെ ഭംഗിയാക്കിയ സമയത്ത് ഒരു ഫോൺ ശബ്ദ സാന്നിധ്യമായിട്ട് മാത്രം വന്ന ചേച്ചല് വൻ ചിരി പടർത്താനായിട്ട് സുരേഷ് കൃഷ്ണയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറിയും അബദ്ധമാകുന്ന വില്ലത്തരങ്ങളും കൊണ്ട് ഷൈൻ ടോം ചാക്കോയും സിദ്ധാർത്ഥ് ഭരതനും തങ്ങളുടെ വേഷങ്ങൾ മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു സിനിമയിലൂടെ. സോണി മനു എന്നിവരുടെ കഥയ്ക്ക് സംവിധായകൻ സുധീർ മാഡ്സൺ നൽകിയിരിക്കുന്ന മേക്കിംഗ് ശൈലിയും ട്രീറ്റ്മെന്റും ചിത്രത്തിന് വേറിട്ടൊരു ഭാവം നൽകുന്നുണ്ട് കേട്ടോ. നേമർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധീർ ഒരുക്കിയിട്ടുള്ള ഈ ചിത്രം അദ്ദേഹത്തിന്റെ മികച്ച മേക്കിംഗ് മികവിനെ അടിവരയിടുന്ന ഒന്നാണ്. മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത ടൈം ലൂപ്പ് എന്ന സങ്കീർണമായിട്ടുള്ള ഫാന്റസി കോൺസെപ്റ്റിനെ സാധാരണ പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധം സിമ്പിളായിട്ടും കോമഡി മൂഡിലും അവതരിപ്പിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. സിനിമയുടെ രണ്ടാം പകുതിയിലെ ടൈം ലൂപ്പ് കോൺസെപ്റ്റിന്റെ ലോജിക്കൽ വശങ്ങളെ കുറിച്ച് കൂടുതൽ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് കൺവിൻസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയത്. ആവർത്തിച്ചു വരുന്ന രംഗങ്ങൾ പ്രേക്ഷകന് ബോറടിക്കാത്ത രീതിയിൽ സംയോജിപ്പിച്ചിട്ടുള്ള വിവേക് ഹർഷന്റെ എഡിറ്റിംഗ് ആണ് സിനിമയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. ജിൻഡോ ജോർജിന്റെ ക്യാമറ കാഴ്ചകളും ക്ലൈമാക്സിലെ വിഷ്വൽ എഫക്റ്റുകളും സിനിമയുടെ തിയേറ്റർ അനുഭവം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അങ്കിത് മേനോന്റെ പശ്ചാത്തല സംഗീതവും രംഗനാഥ് രവിയുടെ സൗണ്ട് ഡിസൈനും സാങ്കേതികമായിട്ട് സിനിമയെ ഉയർത്തിപ്പിടിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്. എന്തായാലും ചെറിയ ലോജിക് പ്രശ്നങ്ങളും പ്രോബബിലിറ്റിയും മാറ്റി നിർത്തുകയാണെങ്കിൽ കുടുംബത്തോടൊപ്പം തിയേറ്ററിലിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള മികച്ചൊരു കംപ്ലീറ്റ് ഫൺ പാക്കേജ് ആണ് ധൂമകേതു എന്ന സിനിമ.
1: കല്യാണം നില കഴിഞ്ഞായിരുന്നു.

ടെൻഷൻ എല്ലാം മറന്ന് തിയേറ്ററിൽ പോയിട്ട് മദ്യം മറന്ന് ചിരിച്ചിറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു സിനിമാ പ്രേമിക്കും ധൈര്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ധൂമകേതു. അപ്പോ സിനിമയുടെ വിശേഷങ്ങളൊക്കെ കേട്ട സ്ഥിതിക്ക് സിനിമയിലെ പാട്ടും കൂടി കേൾക്കാനുള്ള സമയമായിട്ടുണ്ട് റീൽ ചെക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക.

0: സംവിധായകൻ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇനി നിങ്ങളും നടക്കും തലയിടുപോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: check.
1: It's everything cinema.
0: പതിയെ തുടങ്ങിയ അപ്രതീക്ഷിത ക്ലൈമാക്സിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന ഒരു ത്രില്ലർ മൂവിയാണ് സൈജോ കുറൂപ്പ് പോലീസ് വേഷത്തിലെത്തിയിട്ടുള്ള ആരം എന്ന സിനിമ. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റീൽ ചെക്കിൽ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റീൽ ചെക്ക് ദ കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
2: സമീപത്തുള്ള വേസ്റ്റ് യാർഡിലാണ് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയിരിക്കുന്നത്.
3: സംഭവം നടന്നു. ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കും.
0: നവാഗതനായിട്ടുള്ള രജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്ത ഈ സിനിമ സൈജോ കുറുപ്പിന്റെ കരിയറിലെ മികച്ച വേഷങ്ങളിൽ ഒന്നാണ് സമ്മാനിക്കുന്നത് കേട്ടോ. പ്രേക്ഷകരുമായിട്ട് വൈകാരിക കണക്ട് ഉണ്ടാക്കുന്ന ആദ്യ പകുതി, അപ്രതീക്ഷിത ട്വിസ്റ്റ് സമ്മാനിക്കുന്ന രണ്ടാം പകുതി, സൈജോ കുറുപ്പിന്റെ സ്വാഗുള്ള പെർഫോമൻസ്, ആരും എന്ന സിനിമയിലേക്ക് പ്രേക്ഷകരെ ചേർത്ത് നിർത്തുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ. ഒരു പോലീസ് സ്റ്റേഷനാണ് സിനിമയുടെ കഥാകേന്ദ്രമായിട്ട് വന്നിട്ടുള്ളത്. അവിടെ എത്തുന്ന കേസുകളെയും സ്റ്റേഷനിലെ പോലീസുകാരെയും പരിചയപ്പെടുത്തിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കണ്ടുപോകുമ്പോ കഥാപരിസരത്തെ പരിചയപ്പെടുത്താനായിട്ടുള്ള കഥാപാത്രങ്ങളും സംഭവങ്ങളും ആണെന്ന് തോന്നുമെങ്കിലും സിനിമ മുൻപോട്ട് പോകും തോറും ആദ്യം കണ്ട കാഴ്ചകളും വ്യക്തികളും ഒട്ടും അപ്രധാനമല്ലെന്ന് തെളിഞ്ഞുവരും. ആ ഒരു ടൈമിലാണ് സിനിമയുടെ ത്രില്ലിംഗ് മോഡ് പ്രേക്ഷകർക്ക് ശരിക്കും അനുഭവപ്പെടുക കേട്ടോ. അന്താക്ഷരി എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ സൈജോ ഗ്രൂപ്പ് ചെയ്യുന്ന കരുത്തുള്ള ഒരു പോലീസ് വേഷം തന്നെയാണ് ആരത്തിലെ SHO ആന്റോ ഈപ്പൻ എന്ന ക്യാരക്ടർ. പക്ഷെ ഒരു ഫാമിലി മാൻ ആണെങ്കിലും കുറ്റവാളികളോടൊട്ടും ദാക്ഷിണ്യം ഇല്ലാതെയാണ് പെരുമാറ്റം. ഈ ദ്വിമുഖ മസലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ സൈജോ ഗ്രൂപ്പ്. ആദ്യ പകുതിയിലെ ചില പോലീസ് രംഗങ്ങളെ ശരീരഭാഷയും ഡയലോഗ് ഡെലിവറിയും എല്ലാം ശരിക്കും തീ പാറിക്കുന്ന ഒന്നാണ് കേട്ടോ. ആദർശ ധീരനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് കൈയടപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് നമ്മുടെ സൈജോ കുറുപ്പ് ഈ ഒരു സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. കിനാവെള്ളി എന്ന സിനിമയുടെ രചന നിർവഹിച്ചിട്ടുള്ള വിഷ്ണു രാമചന്ദ്രനാണ് ആരത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഒരു പക്കാ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മോഡ് പിടിക്കാതെ കാമ്പുള്ള ഒരു ഇമോഷണൽ ട്രാക്ക് കൂടി ഇടചേർത്താണ് വിഷ്ണു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. കഥയുടെ പിരിമുറുക്കം ഒട്ടും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സിനിമയിലൂടെ.
3: ഞാൻ വിളിക്കുമ്പോ അത്രാകത്തേക്ക് വന്നാൽ
4: മതി. താൻ എന്തിനാണോ അയാളെ ബുക്കിട്ടത് ഇങ്ങോട്ടോ?
5: ഒരു പ്രധാനപ്പെട്ട കേസിലെ പ്രതിയാണ്.
6: പോലീസ് അന്വേഷണത്തിൽ കാണിച്ച അനാസ്ഥയൊക്കെ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
5: ഒരു പ്രോട്ടോകോളും നോക്കേണ്ട ആവശ്യം. കെത്തം അറസ്റ്റഡ്, ഹാൻഡ് കഫ്സ് ഇട്ടിട്ട് ഇതേ മീഡിയയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം.
0: ആൻഡ് അനുഭവ സമ്പത്തുള്ള താരങ്ങളെയാണ് പ്രധാന വേഷത്തിൽ സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. സൈജോ കുറുപ്പിനൊപ്പം തന്നെ അഷ്കർ അലി, സിദ്ദിഖ്, അഞ്ജു കുര്യൻ, സുധീഷ്, മനോജ് കെ യു, ഷഹീൻ സദ്ദിഖ്, അപ്പുണ്ണി, ശശി, മീര വാസുദേവ്, വൈഷ്ണവി, കല്യാണി, ഗോകുലൻ തുടങ്ങിയ താരങ്ങള് ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഇവരിൽ കയ്യടി നേടുന്ന പ്രകടനം കാഴ്ചവെക്കുന്നത് സുധീഷ് ആണ് കേട്ടോ. റൈറ്റർ കൃഷ്ണനായിട്ട് ഗംഭീര പ്രകടനം തന്നെ സുധീഷ് ഈ ഒരു സിനിമയിലൂടെ കാഴ്ചവെക്കുന്നുണ്ട്. ആൻഡ് അതിഥി വേഷത്തിൽ ഗായിക ശ്രേയാ ജയദീപും എത്തുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇവരുടെ പ്രകടനത്തോട് ചേർന്ന് നിൽക്കാത്ത ചില കാസ്റ്റിംഗ് സിനിമയുടെ കാഴ്ച അനുഭവത്തെ പിന്നോട്ട് വലിക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ. ഗുഡ് ഹോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ ബാനറിൽ ഡോക്ടർ ജുനൈസ് ബാബു ഗുഡ് ഹോപ്പ് ആണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ജിത്തു ദാമോദറാണ് സിനിമയുടെ DOP ചെയ്തിട്ടുള്ളത്. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് വി സാജൻ ആണോടും. ആൻഡ് മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസിഷൻ ചെയ്തിട്ടുള്ളത് രോഹിത് ഗോപാലകൃഷ്ണനാണ്. സിനിമയുടെ ഉള്ളടക്കത്തോട് ചേർന്ന് പോകുന്നതാണ് സിനിമയുടെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ശബ്ദലോകവും. ഏറെ സങ്കീർണമായിട്ടുള്ള ഒരു കുറ്റാന്വേഷണ കഥയല്ല ആരം എന്ന സിനിമ. അങ്ങനെ ഒരു കഥ പറച്ചിൽ പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് ഒരു പക്ഷേ നിരാശയായിരിക്കും ഫലം കേട്ടോ. കുറ്റകൃത്യത്തിന്റെ സങ്കീർണതയിലല്ല ആരത്തിന്റെ സിനിമാറ്റിക് കിക്ക്, മറിച്ച് അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ വൈകാരിക യാത്രയിലാണ്. അതാണ് ആരം എന്ന സിനിമ വേറിട്ട് നിർത്തുന്നത്.
7: അരുണിന്റെ പഴയ ബോംബർ കേസായിട്ട് ഇതിനൊരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നില്ല സാർ.
3: 10 ദിവസം അതിന്റെ ഉള്ളിൽ അവന്റെ മരണത്തിന് പുറകിലുള്ളത് ആരായാലും അവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും.
0: അപ്പൊ എന്തായാലും ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും നമ്മുടെ സൈജോ കുറുപ്പ് പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ള ആരം എന്ന സിനിമ. ആരം എന്ന സിനിമയിലെ പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനി റീൽ ചെക്കിൽ സഖി ഫോർ ലിസണിംഗ് ടു ആസ് റിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: അതിഥി ദേവോ ഭവ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന നാടാണ് നമ്മുടേത്. താജ്മഹലിന്റെ പ്രണയവും വാരണാസിയിലെ സംസ്കാരവും നമ്മളെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഈ വലിയ ഭാരതത്തിന്റെ വൈവിധ്യവുമാണ് ഓരോ യാത്രയിലും നമ്മൾ തൊട്ടറിയുന്നത്. വ്യത്യസ്ത ഭാഷകൾ, വൈവിധ്യമാർന്ന ആചാരങ്ങൾ, വിസ്മയിപ്പിക്കുന്ന ഭക്ഷണ രുചികൾ, ഇത്രയേറെ സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഇന്ത്യ കാണാൻ ലോകം മുഴുവൻ ഒഴുകിയെത്തുമ്പോൾ ആ ഭംഗി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ ലോക ടൂറിസം ദിനത്തിൽ ഉത്തരവാദിത്തമുള്ള സഞ്ചാരികളാകാം. ഇന്ത്യയെയും അതിന്റെ സംസ്കാരത്തെയും ചേർത്ത് പിടിക്കാം. ഹാപ്പി വേൾഡ് ടൂറിസം ഡേ. Keep traveling, keep exploring.

0: Real Check.
1: It's everything cinema.
2: Welcome back to Real Check, the complete movie show with me, RJ Anamika. പുതിയ പുതിയ സിനിമകളുടെ കലക്കൻ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ. മലയാളത്തിന്റെ സൂപ്പർ ഡ്യൂപ്പർ നായികയായിട്ടുള്ള നമ്മുടെ അനശ്വര രാജൻ പ്രധാന വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ തെലുങ്ക് മൂവിയാണ് ഇഡ്ലോ അർജുന. ഈ ഒരു സിനിമയുടെ കിടിലൻ കിടിലൻ ടീസർ ആണ് റിലീസ് ആയിട്ടുള്ളത് കേട്ടോ. നവാഗതനായിട്ടുള്ള അനീഷ് ആണ് ഈ സിനിമയിലെ ഹീറോ ആയിട്ട് എത്തിയിട്ടുള്ളത്. സിനിമയില് ഊമയായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമ്മുടെ ഹീറോ എത്തിയിട്ടുള്ളത് കേട്ടോ. മഹേഷ് ഉപ്പളയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. നിർമ്മാണം ചെയ്തിട്ടുള്ളത് വെങ്കി കുടുമുലയാണ്. സംഗീതം നിർവഹിച്ചിട്ടുള്ളത് തമനാണ് കേട്ടോ. ആക്ഷനും പ്രണയത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തൊരുക്കിയിട്ടുള്ള ഈ ഒരു സിനിമ 30 October തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നു.

എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് തിരിക്കാം. റീൽ ചെക്കിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്, കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Check.
1: It's everything. Cinema.
2: രശ്മിക മന്ദാനയെ പ്രധാന കഥാപാത്രമാക്കി രവീന്ദ്ര പുല്ലേ കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മൈസ. ഈ ഒരു സിനിമയുടെ വിശേഷമാണ് ഇനി റീൽ ചെക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റീൽ ചെക്ക്, ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ ജേക്സ് ബിജോയ് ആണ് ഈ ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ത്രില്ലർ മൂവിക്ക് വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസിഷൻ നിർവഹിച്ചിട്ടുള്ളത്. രശ്മികയുടെ ഗംഭീര ആക്ഷൻ ആണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയാം കേട്ടോ. ഇതുവരെ കാണാത്തൊരു വേഷത്തിലാണ് രശ്മിക ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമ നവംബർ 27 തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളോട് പൊരുതുന്ന ഗോണ്ട് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ നമ്മുടെ രശ്മിക എത്തിയിട്ടുള്ളത്. രശ്മികയുടെ ബോഡി ട്രാൻസ്ഫോർമേഷനും സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണെന്ന് പറയാം കേട്ടോ. അണ്ടർ വാട്ടർ ആക്ഷൻ സീക്വൻസുകളും നിരവധി ത്രില്ലിംഗ് നിമിഷങ്ങളും തരുന്ന ഒരു സിനിമയാണ് മൈസ. നവാഗതനായിട്ടുള്ള സംവിധായകൻ രവീന്ദ്ര പുല്ലേ സംവിധാനം ചെയ്തിട്ടുള്ള മൈസ അൺഫോർമുല ഫിലിംസിന്റെ ബാനറിൽ അജയ് സായ്പുരെഡ്ഡി, അനൽ സായ്പുരെഡ്ഡി, വിരാ സായ് ഗോപ എന്നിവർ ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ശ്രേയസ് കൃഷ്ണനാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡി ഒ പി ചെയ്തിട്ടുള്ളത് കേട്ടോ.
3: బయట అంతమంది జనం, ఒక్క అమ్మాయి.
2: ഈശ്വരി റാവു, രാഹുൽ രവീന്ദ്രൻ, സമുദ്രഖനി റാവു, രമേശ് താരക്, പൊന്നപ്പ, നിധി സിംഗ് എന്നിവരും ഈ ഒരു സിനിമയിലെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു പീക്ക് വയലൻസുമായിട്ട് നമ്മുടെ രശ്മിക മന്ദാന എത്തുന്ന ഏറ്റവും പുതിയ ഒരു സിനിമ തന്നെയാണ് മൈസ. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജേക്സ് ബിജോയുടെ മ്യൂസിക് ആണ് കേട്ടോ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് നിൽക്കാം. റീൽ ചെക്കിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് റിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Check.
1: It's everything. Cinema.
0: Once again, welcome back to Real Check, the complete movie show with me, RJ Anamika. പ്രേക്ഷകർക്ക് തിയേറ്ററിൽ സകുടുംബം ആഘോഷിക്കാനായിട്ട് സാധിക്കുന്ന ഏറ്റവും പുതിയ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനിങ് മൂവിയാണ് അവരാശൻ ആൻഡ് സൺസ്. ഈ ഒരു സിനിമയുടെ കിടിലൻ കിടിലൻ ട്രെയിലർ റിലീസ് ആയിരിക്കാണ് കേട്ടോ.
2: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പനെ കൊണ്ടുള്ള ഉപദ്രവം. അയാൾക്ക് എപ്പോഴും അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ.
3: അപ്പനെ കുറിച്ച് സംസാരിക്കണമെന്നുള്ള ബോധമുണ്ട് നിനക്ക്?
4: അതിനെ അപ്പൻ കാണിക്കണ കട്ടായ കാണിക്കണം.
5: ചില നേരത്തെ അവന്മാരുടെ വിചാരം

0: വേണമെന്നാണ്.
1: മാജിക് ഫ്രെയിംസിന്റെ ബാനറിലെ ലിസ്റ്റിൻ സ്റ്റീഫൻ അവതരിപ്പിക്കുന്ന സിനിമയിൽ ബിജു മേനോനാണ് ഹീറോ ആയിട്ട് എത്തിയിട്ടുള്ളത്. നവാഗതനായിട്ടുള്ള തമ്പിയാണ് ഈ സിനിമയുടെ ഡയറക്ടർ. ആൻഡ് നറമ്പ് മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനിങ് മൂവിയാണ് അവരാക്ഷൻ ആൻഡ് സൺസ്. ബിജു മേനോൻ നായകനായിട്ട് എത്തുന്ന ഈ സിനിമയിൽ നമ്മുടെ ശ്രീനാഥ് ഭാസി, ഗണപതി, വിനയ് ഫോർട്ട്, ജോണി ആന്റണി, ഗ്രേസ് ആന്റണി, അഖില ഭാർഗവൻ, പൗളി വത്സൻ, സാബു മോൻ കോട്ടയം, നസീർ, വിനീത് തട്ടിൽ, സാജൻ പള്ളുരുത്തി, ആഷിഖ് ഖാലിദ്, സുധീ കോപ്പ, സജിൻ ചെറുകയിൽ, ഷാജു ശ്രീധർ, നിഷ സാരംഗ് എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് അവരാക്ഷൻ ആൻഡ് സൺസിന് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് ജോസഫ്, വിജീഷും തമ്പിയും ചേർന്നിട്ടാണ്.
2: തന്ത്രോള് ഞാൻ തോൽവിയാണ്.
3: സൂപ്പർ തന്ത്രി.
4: ലോകരക്ഷകനായ ഉണ്ണിയേശുവിനെ പോലെ അവരാജൻ ചേട്ടൻ പ്രത്യക്ഷപ്പെട്ടു.

ശരിക്കും പറഞ്ഞാൽ ബിജു മേനോനൊപ്പം അടുത്ത ഹിറ്റടിക്കാനായിട്ട് നമ്മുടെ വിനയ് ഫോർട്ടും കൂടി ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ഫൺ ഫാമിലി മൂവിയാണ് അവരാജൻ ആൻഡ് സൺസ്. റിയൽ ചെക്കിലൂടെ ഇനി സിനിമയിലൊരു പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത്. വിത്ത് മീ ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Real check.
1: It's everything. Cinema.
2: ഫാന്റസിയും തമാശയും ഹൃദയസ്പർശിയായിട്ടുള്ള മുഹൂർത്തങ്ങളുമായിട്ട് നമ്മുടെ ഫഗത് ഫാസിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ. ഈ സിനിമയുടെ ട്രെയിലർ ആണ് റിലീസ് ആയിട്ടുള്ളത് കേട്ടോ. ഈ സിനിമയുടെ വിശേഷമാണ് ഇനി റിയൽ ചെക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക്, ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
3: പണ്ടൊരു നാട്ടിൽ ഒരു കുറുക്കനുണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങളെ പറ്റി അവന് നന്നായിട്ട് അറിയാം. ഒന്ന് പണം, മറ്റൊന്ന് ട്രബിൾ.
2: എസ് രാജമൗലി അവതരിപ്പിക്കുന്ന ഫഗത് ഫാസിൽ ചിത്രം ഫാന്റസി എന്റർടൈനിങ് മൂവിയാണ് കേട്ടോ. നമ്മുടെ ലാലേട്ടനാണ് ഈ സിനിമയുടെ ട്രെയിലറിൽ അവതരണവുമായിട്ട് എത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫാന്റസി എന്റർടൈനർ ആയിട്ട് ഒരുങ്ങിയിട്ടുള്ള ഈ സിനിമ ഒക്ടോബർ 2 ആഗോള തലത്തിൽ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. എസ് രാജമൗലി അവതരിപ്പിക്കുന്ന ചിത്രം നവാഗതനായിട്ടുള്ള ശശാങ്ക് എലോട്ടി ആണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ബാഹുബലി ഉൾപ്പെടെയുള്ള ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ നിർമ്മാതാക്കളായിട്ടുള്ള അർക്ക മീഡിയ വർക്ക്സും ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ട് എത്തിയിട്ടുണ്ട്. അർക്ക മീഡിയ വർക്ക്സ്, ഷോയിങ് ബിസിനസ് എന്നീ ബാനറുകളുടെ കീഴിൽ ഷോബു, പ്രസാദ്, ദേവിനേനി, എസ് കാർത്തികേയ എന്നിവരാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് എത്തിയിട്ടുള്ളത്.
4: എനിക്ക് 1 crore ഞാൻ
5: പറയാം.
3: പണ്ടൊരു മഹാൻ പറഞ്ഞ കാര്യം കുറുക്കൻ മറന്നു തോന്നുന്നു. അതെന്താണെന്ന് വെച്ചാൽ
2: കലാമൂല്യമുള്ളതും പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയിട്ടുള്ള ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഭാവന സ്റ്റുഡിയോസിന്റെ ഭാവന റിലീസ് ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഫാന്റസി ഫാമിലി എന്റർടൈനർ ചിത്രമായിട്ടുള്ള ഈ സിനിമ തന്റെ പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് നമ്മുടെ ഫഗത് ഫാസിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. ബാലതാരമായിട്ടുള്ള സാറയുടെ പ്രകടനവും ചിത്രത്തിലെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ്. ചിത്രം മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ റിലീസാവും. കാലഭൈരവയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്നത്
5: കേട്ടോ.
4: ദേഷ്യം
5: വരും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതിഥി ദേവോഭവ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന നാടാണ് നമ്മുടേത്. താജ്മഹലിന്റെ പ്രണയവും വാരണാസിയിലെ സംസ്കാരവും നമ്മളെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഈ വലിയ ഭാരതത്തിന്റെ വൈവിധ്യവുമാണ് ഓരോ യാത്രയിലും നമ്മൾ തൊട്ടറിയുന്നത്. വ്യത്യസ്ത ഭാഷകൾ, വൈവിധ്യമാർന്ന ആചാരങ്ങൾ, വിസ്മയിപ്പിക്കുന്ന ഭക്ഷണ രുചികൾ, ഇത്രയേറെ സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഇന്ത്യ കാണാൻ ലോകം മുഴുവൻ ഒഴുകിയെത്തുമ്പോൾ ആ ഭംഗി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ ലോക ടൂറിസം ദിനത്തിൽ ഉത്തരവാദിത്തമുള്ള സഞ്ചാരികളാകാം. ഇന്ത്യയെയും അതിന്റെ സംസ്കാരത്തെയും ചേർത്ത് പിടിക്കാം. ഹാപ്പി വേൾഡ് ടൂറിസം ഡേ. കീപ് ട്രാവലിംഗ്, കീപ് എക്സ്പ്ലോറിംഗ്.

0: Check.
1: It's everything. Cinema.
2: മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് ഹീറോ ആണ് നമ്മുടെ നിവിൻ പോളി അല്ലേ. ഇപ്പോൾ റീസെന്റ് റിലീസ് ആയിട്ടുള്ള ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലൂടെ നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടി ഒരു പ്രത്യേകമായിട്ടുള്ള ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ് നമ്മുടെ നിവിൻ പോളി. നിവിൻ പോളിയെ കുറിച്ച് പറയാനായിട്ട് എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ കാരണമുണ്ട്. നമ്മുടെ തമിഴിലെ പ്രശസ്ത സംവിധായകനായിട്ടുള്ള റാം രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള നിവിൻ പോളി പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ഏഴ് കടൽ ഏഴു മലൈ. ഈ ഒരു സിനിമയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെയിലർ റിലീസ് ആയിരിക്കാനു കേട്ടോ. സോ ഈ സിനിമയുടെ വിശേഷമാണ് ഇൻ റീൽ ചെക്കിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റീൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
3: അടുത്ത സ്റ്റേഷൻ വന്നോടന മുതല റിസർവ് പണ കമ്പാർട്ട്മെന്റ് മാറുന്നുണ്ട്. ഇല്ലടാ പുറത്തുന്ന പാട്ടുണ്ടാ കണ്ട குறுகுறுன்னு பாக்குறேன். முடிச்சுக்கிட்டு காலை
4: எத்துறேன்.
3: ஐயோ சிரிக்கிறான் பாக்கவே பாக்குன்னு அடிச்சு.
2: നമ്മുടെ നിവിൻ പോളിയോടൊപ്പം സൂരി, അഞ്ജലി എന്നിവരും പ്രധാന വേഷത്തിൽ ഈ സിനിമയിൽ എത്തിയിട്ടുണ്ട്. ഈ സിനിമ ഒക്ടോബർ 1st ആഗോള റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. റിച്ചി എന്ന സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിയുടേതായിട്ട് എത്തുന്ന തമിഴ് ചിത്രം കൂടിയാണ് ഇത്. ഒരു ഫാന്റസിയും പ്രണയവും ആക്ഷനും നിറഞ്ഞ സിനിമയായിരിക്കും ഏഴു കടൽ ഏഴു മല എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. 8000+ വർഷം പഴക്കമുള്ള മരണമില്ലാത്ത ആളായിട്ടാണ് നമ്മുടെ നിവിൻ ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. ട്രെയിൻ യാത്രക്കിടെ കണ്ടുമുട്ട മരണമില്ലാത്ത തന്റെ പ്രണയം തേടി അലയുന്ന ഒരാളും സാധാരണക്കാരനായിട്ടുള്ള ഒരാളും തമ്മിലുള്ള ബന്ധത്തിലൂടെയാകും ഈ സിനിമയുടെ കഥ പുരോഗമിക്കുക.
5: നനച്ചു പാത്താലേ പാവമാർക്കടാ.
6: നാളേക്ക് വരുമെങ്കിലോ
7: മനസ്സിലെ വിട്ട് എലി വെച്ച് വിളാണ്ടിട്ട്
2: ഡിക്യുവിന്റെ വേഫ്രഡ് ഫിലിംസ് ആണ് ഈ സിനിമ കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത് കേട്ടോ. തിയേറ്റർ റിലീസിന് മുൻപ് തന്നെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഇത്. 53rd റോട്ടർഡാം അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ പ്രീമിയർ ചെയ്തിട്ടുള്ള ഈ സിനിമ വി പ്രോ ബിഗ് സ്ക്രീൻ അവാർഡ് മത്സര വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 12 ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. യുവൻ ശങ്കർ രാജയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള അട്ടിപ്പൊളി മ്യൂസിക് ചെയ്തിട്ടുള്ളത് കേട്ടോ. വി ഹൗസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുരേഷ് കാമാക്ഷിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
8: 1441
2: എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾക്കാം. റിയൽ ചെക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Check.
1: It's everything. Cinema.
0: Once again, welcome back to Real Check, the complete movie show with me, RJ Anamika. Puthu puthin cinemagalude kalakkan kidalan visheshangalana Real Check. Nammude Vijay Sethupathi hero aayittathuna ettavum pudhiya cinemayana Batta. Ee cinemayude kidalan kidalan super duper trailer release aayirikkanu kotto.
2: Batta na chode na kai podiche padichittara.
3: எனக்கு தெரிஞ்ச ஒரு அண்ணன் பத்தா அண்ணன் அவ்வளவு பெரிய ஆளான்னு கேட்டாரு. பக்கில் நாலு சொருகு சொருகி அக்குள்ள அமைக்கின்னு போயிட்டாரு.
4: அவரை யாரும் ஒன்னும் பண்ண முடியாது. ஒரு தடவை அவரை ஜெயில போட்டாங்க. ஜெயில் கம்பியெல்லாம் வச்சு தூக்கி போட்டுட்டு வெளியே வந்துட்டாரு.
2: அப்படியா?
0: ബാലാജി തരണീധരൻ തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ അറ്റ്ലിയാണ് നിർമ്മിക്കുന്നത്. ലിജോ മോൾ ജോസ് ആണ് ഈ സിനിമയിലെ ഹീറോയിനായിട്ട് എത്തിയിട്ടുള്ളത്. 1980s പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഒക്ടോബർ 1 ആണ് ഈ ഒരു സിനിമ ആഗോള വ്യാപകമായിട്ട് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. സിറ്റി വൺ സ്റ്റുഡിയോസും A4 Apple Studio സംയുക്തമായിട്ട് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് സായി അഭ്യങ്കർ ആണ് കേട്ടോ. ആക്ഷനും വൈകാരികതയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകിയിരിക്കുന്ന ഈ സിനിമയില് റെട്രോ ഗെസ്റ്റപ്പിൽ ആണ് നമ്മുടെ വിജയ് സേതുപതി എത്താനായിട്ട് പോകുന്നത് കേട്ടോ.
5: வேற ஏதோ பிளான் பண்றானோ. ஏரியால ஏதோ பெருசா நடக்க போது மட்டும் தெரியுது.
6: திங்கள் ஊரங்கிய போதும், திங்கள் ஊரங்கிய போதும், கண்கள் ஊரங்கிடுமா.
0: നടുവില് കൊഞ്ചം പാക്കാതെ കാണും, സീതാകാന്തി എന്നീ സിനിമകൾക്ക് ശേഷം വിജയ് സേതുപതിയും ബാലാജി തരണീധരനും ഒന്നിക്കുന്ന മൂന്നാമത്തെ സിനിമ കൂടിയാണ് ഇത്. സംവിധായകൻ അറ്റ്ലി അവതരിപ്പിക്കുന്ന സിനിമ പ്രിയ അറ്റ്ലി, മുരാദ് ഹിതാനി എന്നിവർ ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.

ബത്ത എന്ന സിനിമയിലെ പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ റിയൽ ചെക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് നല്ല കലക്കൻ സൂപ്പർ ഡ്യൂപ്പർ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് റിയൽ ചെക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: ഒപ്പം.
1: യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കായതാ സഞ്ചാരി. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90
2: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
1: കേൾക്കാൻ മറക്കല്ലേ.

0: എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഹൃദയം നിറഞ്ഞ ലോക വിനോദസഞ്ചാര ദിനാശംസകൾ. യാത്രകളെ സ്നേഹിക്കുന്ന, പുതിയ കാഴ്ചകളെ തിരഞ്ഞു പോകുന്ന ഏവർക്കും പ്രകൃതിയുടെ ഒരു വലിയ അത്ഭുതം തന്നെയാണ് കാശ്മീർ. കാശ്മീരിന്റെ ചരിത്രവും അതിമനോഹരമായ ഭൂപ്രകൃതിയും സമ്പന്നമായ സംസ്കാരവുമൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞു. എന്നാൽ ഈ സ്വർഗീയ താഴ്വരയിൽ നമ്മെ കാത്തിരിക്കുന്ന കാഴ്ചകൾ ഇനിയും ഏറെയാണ്. അപ്പോൾ ഈ ലോകസഞ്ചാര ദിനത്തിന്റെ ഈ സുദിനത്തിൽ കാശ്മീരിന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സഞ്ചാരി വിത്ത് ആർ ജെ ഏലിക്കുട്ടി.
1: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.

നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ലഡാക്കിന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ആവേശമാണ് മൊണാസ്ട്രി ഫെസ്റ്റിവൽ. ഒരു മൊണാസ്ട്രിയുടെ സ്ഥാപന ദിനമോ ബുദ്ധമതത്തിലെ പ്രമുഖ സിദ്ധന്മാരുടെ ജന്മദിനമോ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ മൊണാസ്ട്രി ഫെസ്റ്റിവൽ നടക്കുന്നത്. ആത്മീയതയും ആഘോഷവും ഒത്തുചേരുന്ന ഈ ദിനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് വർണ്ണാഭമായ ഈ കാർണിവലിൽ പങ്കുചേരാൻ ഒഴുകിയെത്തുന്നത്. ഈ ഫെസ്റ്റിവലുകളുടെ ഏറ്റവും വലിയ ആകർഷണം ചാംസ് എന്ന പവിത്രമായ മാസ്ക് ഡാൻസ് നാടകമാണ്. മൊണാസ്ട്രിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ബുദ്ധസന്യാസിമാർ അപൂർവമായ പട്ടുവസ്ത്രങ്ങളും അതത് ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരുടെയും ചരിത്ര കഥാപാത്രങ്ങളുടെയും രൂപത്തിലുള്ള വലിയ മുഖമൂടികളും ധരിച്ചുകൊണ്ടാണ് ഈ നൃത്തം ചെയ്യുന്നത്. ദേവീദേവന്മാർക്ക് വിശുദ്ധ ജലവും ഭക്ഷണവും സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന സീർക്യം എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ നൃത്തവും ആരംഭിക്കുന്നത്. 12 നീളമുള്ള കാഹളങ്ങളുടെ ആഴത്തിലുള്ള ശബ്ദവും ചെണ്ടകളുടെയും ഇലത്താളങ്ങളുടെയും മുഴക്കവും കൈകളിൽ പൂജാദ്രവ്യങ്ങൾ ഏന്തിയുള്ള ലാമമാരുടെ ചുവടുകളും കാണികളെ മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. വിശ്വാസവും സംഗീതവും ആചാരങ്ങളും ഇത്രമേൽ ദൃശ്യചാരുതയോടെ ഒന്നിക്കുന്ന കാഴ്ച ലഡാക്കിലല്ലാതെ വേറെ എവിടെയും കാണാനാവില്ല.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

പർവ്വത നിരകളിൽ അതിരിട്ട ഹിമാലയൻ താഴ്വരകളിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സാംസ്കാരിക പാരമ്പര്യം ഇന്നും തനിമ ചോരാതെ നിലനിൽക്കുന്നുണ്ട്. നിർമ്മിതികളിലും പ്രാർത്ഥനാ മന്ദിരങ്ങളിലും വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ട സാഹിത്യത്തിലും മനോഹരമായ കലാരൂപങ്ങളിലും ഇവിടുത്തെ ഉത്സവങ്ങളിലുമെല്ലാം സ്ഫുരിച്ചു നിൽക്കുന്ന ലഡാക്കിന്റെ ആ അപൂർവ സംസ്കാരത്തിലേക്കാണ് ഇനി സഞ്ചാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ലഡാക്കിന്റെ പ്രധാന ആത്മാവ് അവിടെ ഉയർന്നു നിൽക്കുന്ന പുരാതന മൊണാസ്ട്രികളും സ്മാരകങ്ങളുമാണ്. കല്ലുകളിലും തടികളിലും കോറിയിട്ട വാസ്തുവിദ്യയും ചുവരുകളിൽ വർണ്ണങ്ങൾ തീർത്ത അപൂർവമായ തങ്ക ചിത്രകലയും ഇവിടുത്തെ ആത്മീയ പ്രഭാവത്തെയും കരകൗശല വൈദഗ്ധ്യത്തെയും വ്യക്തമാക്കുന്നു.

തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ട കഥകളും നാടൻ പാട്ടുകളുമാണ് ലഡാക്കിന്റെ സാഹിത്യ സമ്പത്ത്. ഒപ്പം ഇവിടുത്തെ പ്രാദേശിക മേഖലകളും ആചാരപരമായ ഉത്സവങ്ങളും ഈ ജനതയുടെ പാരമ്പര്യത്തെയും ലളിതമായ ജീവിത രീതിയെയും ലോകത്തിനു മുന്നിൽ വിളിച്ചോതുന്നു. കാലം എത്ര പുരോഗമിച്ചാലും സ്വന്തം സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നെഞ്ചിലേറ്റുന്ന ലഡാക്കി ജനതയുടെ ഈ കാഴ്ചകൾ ഏതൊരു യാത്രികനും വലിയൊരു അനുഭവമാണ്. ആത്മീയതയും ഭക്തിയും നിറഞ്ഞ ശാംസ്ത്രവേദിയിൽ പെട്ടെന്നാണ് അന്തരീക്ഷം മാറുന്നത്. ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾക്കിടയിലേക്ക് ചിരിയും കൗതുകവും നിറയ്ക്കാൻ ചിലർ വേദിയിലേക്ക് എത്തുന്നു. തുടർന്ന് ലഡാക്കിലെ മൊണശ്രീ ഫെസ്റ്റിവലുകളുടെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന അന്ത്യരംഗങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഗൗരവമുള്ള ചടങ്ങുകൾക്കിടയിൽ കാണികൾക്ക് രസകരമായ അനുഭവമേകാൻ അസ്ഥികൂടങ്ങളുടെ വേഷമണിഞ്ഞ കലാകാരന്മാർ വേദിയിലെത്തുന്നു. സാഹസികമായ ജിംനാസ്റ്റിക് പ്രകടനങ്ങളും തമാശ നിറഞ്ഞ അഭ്യാസങ്ങളുമായി ഇവർ കാണികളിൽ ചിരിയുടെ വിസ്മയം തീർക്കുന്നു. ശാംസ്ത്രത്വം അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാചാരം നടക്കുന്നു. മാവ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു മനുഷ്യരൂപം സാങ്കല്പികമായി വെട്ടി മുറിക്കപ്പെടുന്നു. ഷാനാഗ് അഥവാ ബ്ലാക്ക് ഹാറ്റ് ഡാൻസേഴ്സിന്റെ നേതാവാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. അതിനുശേഷം ഈ രൂപത്തിന്റെ കഷ്ണങ്ങൾ നാല് ദിശകളിലേക്ക് വിതറുന്നു. ഈ ആചാരത്തിന് തികച്ചും വൈവിധ്യമാർന്ന അർത്ഥങ്ങളുണ്ട്. ആത്മാവിന്റെ ശുദ്ധീകരണം, മരണശേഷം മനുഷ്യ ശരീരത്തിന്റെ ലയം. AD 842 ലാങ്ദാർമ എന്ന ബുദ്ധവിരുത്തനായ ടിബറ്റൻ രാജാവിനെ വധിച്ച ചരിത്ര സംഭവത്തിന്റെ പുനരാവിഷ്കാരം. വിശ്വാസവും ചരിത്രവും ഒന്നിച്ചു ചേരുന്ന അപൂർവമായൊരു നിമിഷമാണ് ഇത്. തിന്മയ്ക്കുമേൽ നന്മ നേടുന്ന വിജയത്തിന്റെ സന്ദേശം കൂടിയാണ് ലഡാക്കിലെ ഈ പവിത്രമായ ചടങ്ങുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ചായിട്ടാണോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
3: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

ലഡാക്കിലെ മൊണാസ്ട്രി ഉത്സവങ്ങളുടെ ഹൃദയമിടിപ്പ് എന്താണെന്നറിയാമോ? വർണ്ണാഭമായ ചടങ്ങുകൾക്ക് പിന്നിലെ ആത്മീയ നേതൃത്വവും നൂറ്റാണ്ടുകളായി കൈമാറ്റം ചെയ്യപ്പെട്ട ആഴമേറിയ വിശ്വാസങ്ങളുമാണത്. മരണത്തിനും പുനർജനിക്കലിനും ഇടയിലുള്ള രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ആ പവിത്രമായ അനുഷ്ഠാനങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. മൊണാസ്ട്രിയിലെ പ്രധാനിയായ റിംബോച്ചെ അഥവാ ഹെഡ് ലാമയുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. തറയിൽ വിരിച്ച മെത്തകളിൽ തങ്ങളുടെ പദവിക്കനുസരിച്ച് ഇരിക്കുന്ന സന്യാസിമാർ റിംബോച്ചെയുടെ മേൽനോട്ടത്തിൽ ചാംസ് നൃത്തത്തിനായുള്ള പവിത്രമായ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു. ഈ മന്ത്രോച്ചാരണങ്ങൾ പ്രകൃതിയിൽ സൃഷ്ടിക്കുന്ന ആത്മീയ തരംഗങ്ങൾ ഭക്തരെ അനുഷ്ഠാനത്തിന്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ മാസ്ക് നൃത്തങ്ങൾക്ക് പിന്നിൽ അപൂർവമായൊരു പരമ്പരാഗത വിശ്വാസമുണ്ട്. ഒരു മനുഷ്യൻ മരണമടഞ്ഞ് പുനർജനിക്കുന്നതിന് ഇടയിലുള്ള 49 ദിവസത്തെ കാലഘട്ടത്തെയാണ് ബർദോ എന്ന് വിളിക്കുന്നത്. ഒരാളുടെ കർമ്മഫലമനുസരിച്ച് വീണ്ടും ജനിക്കുന്നതിന് മുൻപുള്ള ഈ ഇടവേളയിൽ ആത്മാവിന് നേരിടേണ്ടി വരുന്ന ദിവ്യരൂപങ്ങളെ ഭൂമിയിൽ വെച്ച് തന്നെ പരിചയപ്പെടുത്തുകയാണ് ഈ മാസ്ക് ധരിച്ച നർത്തകരുടെ പ്രധാന ലക്ഷ്യം. മരണത്തിനുമപ്പുറമുള്ള ആത്മീയ തലങ്ങളെ കലകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും വരച്ചു കാട്ടുന്ന ഈ ലഡാക്കി കാഴ്ചകൾ ഏതൊരു യാത്രികന്റെയും മനസ്സിനെ കീഴടക്കും. ലഡാക്കിലെ മൊണാസ്ട്രി ഫെസ്റ്റിവലുകളിൽ കേവലം ആത്മീയ ചടങ്ങുകൾ മാത്രമല്ല, അത് ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹസംഗമത്തിന്റെയും ആഘോഷങ്ങളുടെയും ഒത്തുചേരലിന്റെയും കൂടെ തിരുനാളാണ്. പ്രകൃതിയുടെ വസന്തകാലത്ത് ഈ ഉത്സവങ്ങൾ എങ്ങനെയാണ് നാടൊടുക്കുള്ള ആളുകളെ ഒന്നിച്ചു ചേർക്കുന്നതെന്ന് ഒന്ന് കേട്ടുനോക്കാം. ഉത്സവ നാളുകളിൽ മൊണാസ്ട്രി കോംപ്ലക്സിന് പുറത്ത് ഒറ്റ രാത്രി കൊണ്ട് താൽക്കാലിക വിപണികൾ ഉയർന്നു വരുന്നു. ബന്ധുക്കളെ കാണാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും അപൂർവമായ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനുമൊക്കെ ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. വേനൽക്കാലത്ത് നടക്കുന്ന ഉത്സവങ്ങളിൽ ലഡാക്കിലെ ഗ്രാമങ്ങൾ ആഘോഷ ലഹരിയിലാകും. കുടുംബസമേതമുള്ള പിക്നിക്കുകൾ, രാപ്പാർത്തുള്ള യാത്രകൾ, രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പാട്ടും നൃത്തവും ലഡാക്കി ജനതയുടെ സന്തോഷവും ഊർജവും ഈ നാളുകളിൽ നേരിട്ട് അനുഭവിക്കാം. ഈ വർണ്ണാഭമായ ഉത്സവങ്ങളെല്ലാം നടന്നത് സാധാരണ കലണ്ടർ അനുസരിച്ചല്ല, മറിച്ച് പരമ്പരാഗത ടിബറ്റൻ ലൂണാർ കലണ്ടർ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഉത്സവങ്ങളുടെ തീയതികളിൽ മാറ്റങ്ങൾ വരാറുണ്ട്. വിശ്വാസവും കച്ചവടവും ജനങ്ങളുടെ അളവറ്റ സന്തോഷവും ഒന്നിച്ചു ചേരുന്ന ഈ മൊണാസ്ട്രി ഫെസ്റ്റിവലുകൾ ലഡാക്ക് യാത്രയിൽ വിട്ടുപോകരുതാത്ത ഒന്നു തന്നെയാണ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

സഞ്ചാരി യുവർ ട്രാവൽ പാർട്ണർ. ലഡാക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആവേശകരവുമായ പുതുവത്സര ആഘോഷമാണ് ലോസാർ. എന്നാൽ ലോകമെമ്പാടുമുള്ള മറ്റ് പുതുവത്സര ആഘോഷങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കൗതുകമുണർത്തുന്ന ഒരു ചരിത്ര പശ്ചാത്തലം ഈ ആഘോഷത്തിനുണ്ട്. 2 മാസം മുൻപേ എത്തുന്ന ലഡാക്കിന്റെ സ്വന്തം പുതുവർഷത്തിന്റെ കഥയൊന്ന് നമുക്കും കേൾക്കാം. 17-ാം നൂറ്റാണ്ടിലാണ് ഈ കഥ നടക്കുന്നത്. ലഡാക്കിലെ രാജാവായിരുന്ന ജാംയാങ് നംഗ്യാൽ ശീതകാലത്ത് ബാൾട്ടി സൈന്യത്തിനെതിരെ ഒരു യുദ്ധത്തിന് പുറപ്പെടാൻ തീരുമാനിച്ചു. എന്നാൽ പുതുവർഷത്തിന് മുൻപുള്ള ഏതൊരു യുദ്ധ പുറപ്പാടും അശുഭകരമാണെന്ന് ജ്യോത്സ്യന്മാരും രാജപുരോഹിതന്മാരും രാജാവിനെ ഉപദേശിച്ചു. പക്ഷേ യുദ്ധം മാറ്റിവെക്കാൻ രാജാവ് തയ്യാറായിരുന്നില്ല. അലക്സാണ്ടർ ചക്രവർത്തി സങ്കീർണമായ കെട്ടുകൾ വാളുകൊണ്ട് വെട്ടിമുറിച്ചതുപോലെ തികച്ചും ലളിതവും ബുദ്ധിപരവുമായ ഒരു തീരുമാനം രാജാവ് എടുത്തു. പുതുവത്സരാഘോഷങ്ങൾ 2 മാസം മുൻപോട്ട് ആക്കി നിശ്ചയിക്കുക. അങ്ങനെ രാജാവ് പുതുവർഷം നേരത്തെ പ്രഖ്യാപിക്കുകയും യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്തു. രാജാവ് അന്ന് തുടക്കമിട്ട ആ അപൂർവ പാരമ്പര്യം ലഡാക്കിലെ ജനങ്ങൾ ഇന്നും ഭക്തിയോടും സന്തോഷത്തോടെയും തുടരുന്നു. അതുകൊണ്ടാണ് എല്ലാ വർഷവും 11-ാം മാസത്തിന്റെ ആദ്യ ദിനത്തിൽ ലഡാക്കിൽ ലോസാർ എന്ന മനോഹരമായ പുതുവത്സരം ആഘോഷിക്കപ്പെടുന്നത്. യുദ്ധതന്ത്രത്തിൽ നിന്ന് പിറവിയെടുത്ത രാജാവിന്റെ ബുദ്ധിശക്തിയുടെ പ്രതീകമായ ലഡാക്കിലെ ഈ ലോസാർ ആഘോഷം പ്രകൃതിയോടും ചരിത്രത്തോടുമുള്ള ഈ ജനതയുടെ സ്നേഹമാണ് കാണിക്കുന്നത്. ലഡാക്കിലെ ഏറ്റവും വിപുലവും വർണ്ണാഭവുമായ ആഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ, അത് ലോസാറാണ്. ജാതിമത ഭേദമന്യേ ലഡാക്കിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു ചേരുന്ന ഈ മഹാമഹോത്സവത്തിന് പിന്നിൽ ബുദ്ധമതത്തിന്റെ വിശ്വാസങ്ങൾ മാത്രമല്ല, അതിനു മുൻപേ നിലനിന്നിരുന്ന പ്രാദേശിക ആചാരങ്ങളുടെ ഈരടികൾ കൂടിയുണ്ട്. വിളവെടുപ്പ് കാലം അവസാനിക്കുന്നതോടെ തന്നെ ലോസാറിനായുള്ള കാത്തിരിപ്പും ഒരുക്കങ്ങളും ആരംഭിക്കും. വിരുന്നുകൾക്കായി അന്നജവും ധാന്യങ്ങളും ശേഖരിക്കൽ, ലഡാക്കിന്റെ സ്വന്തം ബാർലി പാനീയമായ ചാങ് നിർമ്മിക്കൽ, പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒരുക്കിവെക്കൽ എന്നിങ്ങനെ ഗ്രാമങ്ങൾ ഒന്നടങ്കം ഉത്സവ ലഹരിയിലാകും. 10-ാം മാസത്തിന്റെ 29-ാം ദിവസം മുതൽ ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു. കെട്ടിടങ്ങളും പുണ്യകേന്ദ്രങ്ങളും ദീപങ്ങളാൽ അലങ്കരിക്കപ്പെടും. പരമ്പരാഗത ആചാരപ്രകാരമുള്ള വിഭവങ്ങൾ ഒരുക്കി കുടുംബങ്ങൾ മാറി മാറി സന്ധ്യാവിരുന്നുകൾ സംഘടിപ്പിക്കുന്നതോടെ ആഘോഷങ്ങളുടെ താളം കൂടും. പുതുവർഷ ദിനത്തിൽ ദൈവങ്ങൾക്കും മുതിർന്നവർക്കും പ്രാർത്ഥനകളും സമ്മാനങ്ങളും അർപ്പിച്ചുകൊണ്ടാണ് ദിനം തുടങ്ങുന്നത്. ബഹുമാന സൂചകമായി കഥക് എന്ന് വെള്ളപ്പെട്ട് കൈമാറി യുവാക്കൾ മുതിർന്നവരുടെ അനുഗ്രഹം തേടുന്നു. ലേയിലെയും സമീപ ഗ്രാമങ്ങളിലെയും വീടുകൾ ഒരു കാർണിവൽ പ്രതീതിയിലേക്ക് മാറും. ബുദ്ധമതക്കാരായ സുഹൃത്തുക്കൾക്ക് ആശംസകൾ നേരാൻ മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങളും എത്തുന്നതോടെ മനോഹരമായൊരു സാംസ്കാരിക സൗഹൃദത്തിന് വേദി കൂടിയായി മാറുകയാണ് ഈ ലോസാർ. മതങ്ങളുടെ അതിർവരമ്പുകൾക്കപ്പുറം സ്നേഹവും പരസ്പര ബഹുമാനവും പങ്കുവെക്കുന്ന ലഡാക്കിലെ ഈ ലോസാർ ആഘോഷം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവ് കൂടിയാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.

സഞ്ചാരി യുവർ ട്രാവൽ പാർട്ണർ. ലോസാർ ആഘോഷങ്ങളുടെ രാത്രികളിലേക്ക് കടക്കുമ്പോൾ ലഡാക്കിലെ തെരുവുകൾ തീപ്പന്തങ്ങളുടെ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഐബെക്സ് ചിത്രങ്ങളും ദുരാത്മാക്കളെ തുരത്തുന്ന പന്തഘോഷയാത്രകളും നന്മയുടെ വിജയം വിളിച്ചോതുന്ന ഗൂസ്റ്റോർ ഉത്സവവും ലഡാക്കിന്റെ ഏറ്റവും അപൂർവമായ കാഴ്ചകളാണ്. ലഡാക്കിലെ വീടുകളുടെ വാതിലുകളും അടുക്കള ചുവരുകളിലും ഐബെക്സ് എന്ന പർവ്വത ആടിന്റെ ചിത്രങ്ങൾ കാണാം. സമൃദ്ധിയുടെയും പ്രജനനശേഷിയുടെയും പ്രതീകമായ ഐബെക്സിന്റെ കുഞ്ഞു രൂപങ്ങൾ മാവിൽ നിർമ്മിച്ച് അടുക്കളത്തട്ടുകളിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് ഇവിടുത്തെ പ്രാദേശിക വിശ്വാസം. ലോസാറിന്റെ സന്ധ്യകളിൽ ലേയിലെ തെരുവുകൾ ജ്വലിച്ചുയരും. മെഥോ ചടങ്ങിന്റെ ഭാഗമായി തീപ്പന്തങ്ങളേന്തിയ വലിയ ഘോഷയാത്രകൾ തെരുവുകളിലൂടെ നീങ്ങുന്നു. മോശം കർമ്മങ്ങൾ കൊണ്ടുണ്ടായ ദുരാത്മാക്കളെയും പ്രേതങ്ങളെയും തുരുത്താനായി ജനങ്ങൾ ഉറക്കെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. ആഘോഷങ്ങൾക്കൊടുവിൽ ഈ പന്തങ്ങൾ നഗരത്തിന് പുറത്തേക്ക് എറിഞ്ഞ് പഴയ വർഷത്തോട് യാത്ര പറഞ്ഞ് പുതിയ വർഷത്തെ ഇവർ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. ലഡാക്കിലെ ഗെലുപ്പ വിഭാഗത്തിൽപ്പെടുന്ന മൊണാസ്ട്രികളിൽ നടക്കുന്ന പ്രധാന ഉത്സവമാണ് ഗൂസ്റ്റോർ. 29-ാം ദിവസത്തെ ത്യാഗമെന്നാണ് ഇതിന്റെ അർത്ഥം. സ്പിദുക്, തിക്സെ, കർഷ എന്നീ മൊണസ്ട്രികളിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ബ്ലാക്ക് ഹാറ്റ് നർത്തകർ തിന്മയ്ക്കുമേൽ നന്മ നേടുന്ന വിജയം അനുഷ്ഠാനങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നു. ബ്ലാക്ക് ഹാറ്റ് ഡാൻസേഴ്സിന്റെ നായകന്റെ നേതൃത്വത്തിൽ സ്റ്റോർമ എന്ന നേദ്യപിണ്ഡം വെട്ടിമുറിച്ച് വിതർന്നതോടെയാണ് ആഘോഷങ്ങൾ അതിന്റെ പാരമ്യത്തിലെത്തുന്നത്.

അർഹാം അഥവാ വധം എന്ന് വിളിക്കപ്പെടുന്ന ഈ അനുഷ്ഠാനം പ്രപഞ്ചത്തിലെ സർവ്വതിന്മകളുടെയും നാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. 9-ാം നൂറ്റാണ്ടിൽ ബുദ്ധവിരുദ്ധനായ ലാങ്ദാർ മാ എന്ന ടിബറ്റൻ രാജാവിനെ ഒരു ബുദ്ധസന്യാസി വധിച്ച ചരിത്ര സംഭവത്തിന്റെ പുനരാവിഷ്കാരം കൂടിയാണ് ഇത്. ചില മൊണാസ്ട്രികളിൽ തിന്മയുടെ പ്രതീകമായ കൂറ്റം കോലം ആചാരപൂർവ്വം കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്യുന്നു. നർത്തകർ ധരിച്ചിരിക്കുന്ന മാസ്കുകൾ ഗെലുപ്പ വിഭാഗത്തിന്റെ സംരക്ഷക ദൈവങ്ങളായ ധർമ്മപാലകരെയാണ് പ്രതിനിധീകരിക്കുന്നത്. വിശ്വാസവും പാരമ്പര്യവും ചരിത്രപരമായ ഓർമ്മപ്പെടുത്തലുകളും ഒത്തുചേരുന്ന ലഡാക്കിലെ ഈ സാംസ്കാരിക ദൃശ്യങ്ങൾ ഏതൊരു യാത്രികന്റെയും ഉള്ളിൽ വലിയൊരു അത്ഭുതമാണ് അവശേഷിപ്പിക്കുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. ലഡാക്കിലെ രാജാക്കന്മാർ തുടക്കം കുറിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മറ്റൊരു അപൂർവ ഉത്സവമാണ് ദോസ് മോച്ചെ. ഫെബ്രുവരി മാസത്തിലെ കഠിനമായ തണുപ്പിലും ലേ കൊട്ടാരത്തിന്റെ മുറ്റം ഉത്സവ കമ്മിറ്റികളുടെയും ആത്മീയ നൃത്തങ്ങളുടെയും ചൂടിൽ അലിഞ്ഞു ചേരും. ലേ പാലസിന്റെ കവാടങ്ങൾക്ക് താഴെയുള്ള മനോഹരമായ മുറ്റത്താണ് ഈ പവിത്രമായ നൃത്തനാടകം അരങ്ങേറുന്നത്. വിവിധ മൊണസ്ട്രികളിൽ നിന്നുള്ള ലാമമാർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മാസ്ക് ധരിച്ച് ആടിത്തിമിർക്കുന്നു. ചടങ്ങുകളുടെ ഒടുവിൽ ബലിവസ്തുക്കൾ ആചാരപൂർവം നശിപ്പിക്കുന്നതോടെയാണ് ആഘോഷം പൂർത്തിയാകുന്നത്. ലഡാക്കിലെ ഏക നിഗ്മാപ വിഭാഗത്തിൽപ്പെട്ട താക്തോക് മൊണാസ്ട്രിയിലെ ലാമമാരാണ് ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. തന്ത്രവിദ്യയിലും ജ്യോതിഷത്തിലും അഗാധ പണ്ഡിതരായ ഇവർ നിർമ്മിക്കുന്ന സങ്കീർണമായ നൂൽകുരിശുകളാണ് ധോ. പവിത്രമായ മന്ത്രോച്ചാരണങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ദുരാത്മാക്കളെയും പേടിസ്വപ്നങ്ങളെയും ഈ നൂൽകുരിശുകളിൽ തളച്ചിടുന്നു എന്നാണ് വിശ്വാസം. രാജകീയ പാരമ്പര്യവും അത്യപൂർവമായ തന്ത്രവിദ്യകളും ഒന്നിക്കുന്ന ദോസ് മോച്ചെ ലഡാക്കിന്റെ സംസ്കാരത്തിലെ വേറിട്ടൊരു അധ്യായമാണ്. അങ്ങാടികളിലൂടെ ജ്വലിച്ചുയരുന്ന ഘോഷയാത്രകളും തിന്മയ്ക്കുമേൽ നന്മ നേടുന്ന വലിയ അഗ്നിനാളങ്ങളും ദോസ് മോച്ചെ ആഘോഷത്തിന്റെ അവസാന രംഗങ്ങൾ ലേയിലെ തെരുവുകളെ തികച്ചും ഒരു കാർണിവൽ മൂഡിലേക്ക് മാറ്റുകയാണ്. ലഡാക്കിന്റെ ഏറ്റവും മനോഹരമായ ഈ സംസ്കാര കാഴ്ചകളിലേക്ക് നമുക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. പ്രധാന നേതൃരൂപങ്ങൾക്ക് ഒപ്പം വ്യത്യസ്ത ആകൃതിയിലുള്ള 10 അനുബന്ധ ഓഫറിങ്ങുകളും വഹിച്ചുകൊണ്ടാണ് ഘോഷയാത്ര ലേ അങ്ങാടിയിലൂടെ മുന്നേറുന്നത്. ബ്ലാക്ക് ഹാറ്റ് ഡാൻസേഴ്സും പരമ്പരാഗത വസ്ത്രങ്ങളണിഞ്ഞ സന്യാസിമാരും ഏറ്റവും മികച്ച വസ്ത്രങ്ങളണിഞ്ഞ പ്രാദേശിക ജനങ്ങളും ചേർന്ന് ഈ യാത്രയെ മനോഹരമാക്കുന്നു. നഗരത്തിന് പുറത്തു വെച്ച് ഈ ബലിവസ്തുക്കൾ കത്തിച്ച് ചാമ്പലാക്കുന്നതോടെ വരുന്ന വർഷത്തിലെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും നാട് രക്ഷിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. ടിബറ്റൻ ലൂണാർ കലണ്ടറിലെ 10 ടിബറ്റൻ ബുദ്ധമത സ്ഥാപകനായ ഗുരു പത്മസംഭവന്റെ ജന്മദിനമാണ്. ലഡാക്കിലെ ഏറ്റവും വലിയ മഠങ്ങളിലൊന്നായ ഹെമിസ് മൊണസ്ട്രിയിൽ 2 നീണ്ടു നിൽക്കുന്ന വലിയ ഉത്സവമായി ഇത് ആഘോഷിക്കപ്പെടുന്നു. കൂടാതെ നുബ്ര താഴ്വരയിലെ ഡിസ്കിറ്റ്, ഇന്ദസ് താഴ്വരയിലെ ലിഖീർ മൊണാസ്ട്രികളിലും ദോസ് മോച്ചെ വിപുലമായി ആഘോഷിക്കപ്പെടാറുണ്ട്. വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും കൈകോർത്തു പിടിച്ച് ലഡാക്കിന്റെ മണ്ണിലെ ഓരോ ഉത്സവവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭിവാജ്യ ബന്ധത്തിന്റെ തെളിവാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആഞ്ചിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

ലഡാക്കിലെ മൊണസ്ട്രി ഉത്സവങ്ങളുടെ രാജാവ് വേനൽക്കാലത്തിന്റെ പാരമ്യത്തിൽ ആയിരക്കണക്കിന് സ്വദേശി വിദേശി സഞ്ചാരികളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ആത്മീയോത്സവം ഹെമിസെച്ചു. ടിബറ്റൻ ബുദ്ധമത സ്ഥാപകനായ ഗുരു പത്മസംഭവന്റെ ജന്മദിനാഘോഷത്തിലേക്കാണ് ഇനി നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. ടിബറ്റൻ ലൂണാർ കലണ്ടറിലെ 10-ാം ദിനമാണ് പത്മസംഭവന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നത്. ലഡാക്കിലെ ഏറ്റവും വലിയ മഠങ്ങളിലൊന്നായ ഹെമിസ് മൊണാസ്ട്രിയിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഉത്സവമാണ് ഇത്. ദുപ്പ ആത്മീയ വിഭാഗത്തിലെ പ്രധാന ആസ്ഥാനമായ ഹെമിസിലെ സന്യാസിമാർ തങ്ങളുടെ സംരക്ഷക ദൈവങ്ങളുടെ അപൂർവ മുഖമൂടികൾ ധരിച്ച് പവിത്രമായ മാസ്ക് ഡാൻസ് അവതരിപ്പിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ ലഡാക്കി രാജകുടുംബത്തിലെ ഒരംഗം ഹെമിസ് മൊണാസ്ട്രിയുടെ ഹെഡ് ലാമയെ ശ്രാസ് റിംബോച്ചയായി പുനർജനിച്ചതോടെയാണ് 200 വർഷത്തോളം പഴക്കമുള്ള ഈ പാരമ്പര്യത്തിന് തുടക്കമായത്. ബുദ്ധമത പ്രചാരണത്തിനായി ഗുരു പത്മസംഭവൻ എടുത്ത 8 വ്യത്യസ്ത അവതാരങ്ങളുടെ അത്ഭുത പ്രവൃത്തികളുടെ പുനരാവിഷ്കാരമാണ് ഈ നൃത്തങ്ങൾ. ഈ ഉത്സവത്തിന് ഏറ്റവും പവിത്രമായ മറ്റൊരു പ്രത്യേകത, ടിബറ്റൻ കലണ്ടറിലെ വർഷം ഓഫ് ദി മങ്കി വരുന്ന 12 വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന 2 നില ഉയരമുള്ള കൂറ്റൻ തങ്ക പെയിന്റിംഗ് ആണ്. അപൂർവ രക്തങ്ങളും മുത്തുകളും പതിപ്പിച്ച ഗുരു പത്മസംഭവന്റെ ഈ പവിത്ര ചിത്രം ദർശിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ലഡാക്കിന്റെ സംസ്കാരവും വിശ്വാസവും ഇത്രമേൽ ഗാംഭീര്യത്തോടെയും മനോഹാരിതയോടെയും ദർശിക്കാൻ സാധിക്കുന്ന മറ്റൊരു ഇടമില്ല. വിശ്വാസത്തിനും യുക്തിക്കും അപ്പുറമുള്ള അത്ഭുതങ്ങൾ. കണ്ണുകൾ പൂർണ്ണമായി മൂടിക്കെട്ടി ഉയർന്ന മൊണാസ്ട്രി കെട്ടിടങ്ങളുടെ അറ്റങ്ങളിലൂടെ സാഹസികമായി ഓടി നടക്കുന്ന സന്യാസിമാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭാവി പ്രവചനങ്ങളും അപൂർവ സിദ്ധികളും നിറഞ്ഞ ലഡാക്കിലെ മൊണാസ്ട്രി ഉത്സവങ്ങളായ മാധോ നാഗ്രാങ് സ്റ്റോക്ക് ഗുരു സേച്ചു എന്നിവയുടെ വിസ്മയിപ്പിക്കുന്ന വിശേഷങ്ങളിലേക്കാണ് ഇനി സഞ്ചാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ടിബറ്റൻ ലൂണാർ കലണ്ടറിലെ 1-ാം മാസത്തിലെ 15-ാം ദിവസമാണ് മാധോ മൊണാസ്ട്രിയിൽ 2 മണിക്കൂർ ഉത്സവം നടക്കുന്നത്. ലഡാക്കിലെ ഏക സാസ്ക്യാപ വിഭാഗത്തിൽപ്പെട്ട മഠമാണ് ഇത്. 1 മാസത്തോളം നീളുന്ന കഠിനമായ ധ്യാനത്തിനും പ്രാർത്ഥനകൾക്കും ശേഷം ദൈവങ്ങളുടെ ശക്തി ആവാഹിച്ച 2 സന്യാസിമാർ ഇവിടെ പ്രവേശിക്കുന്നു. കണ്ണുകൾ പൂർണ്ണമായി മൂടിക്കെട്ടിയ നിലയിൽ മൊണാസ്ട്രിയുടെ ഉയർന്ന മതിൽക്കെട്ടുകളിലൂടെ ഓടാനും 1 ബാൽക്കണിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അപകടകരമായി ചാടാനും ഇവർക്ക് സാധിക്കുന്നു. ഈ അവസ്ഥയിൽ ഇവർ നടത്തുന്ന ഭാവി പ്രവചനങ്ങൾ കേൾക്കാനും തങ്ങളുടെ ജീവിതത്തിലെ സംശയങ്ങൾക്ക് മറുപടി തേടാനുമായി വിദൂരങ്ങളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ആളുകളാണ് മാധോയിലേക്ക് ഒഴുകിയെത്തുന്നത്. രാജകുടുംബത്തിന്റെ നിലവിലെ ആസ്ഥാനമായ സ്റ്റോക്കിൽ നടക്കുന്ന ഉത്സവമാണ് സ്റ്റോക്ക് ഗുരു സേച്ചു. മാധോയിലെ സന്യാസിമാരിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ സ്പിതുഖ് മൊണാസ്ട്രിയിലെ ലാമമാർ ആത്മീയമായി ശുദ്ധീകരിച്ച് ദൈവചൈതന്യം ആവാഹിക്കുന്നത് സാധാരണക്കാരായ ആളുകളിലേക്കാണ്. ഇവരുടെ ഭാവി പ്രവചനങ്ങളിലും ജനങ്ങൾക്ക് അളവറ്റ വിശ്വാസമാണ് ഉള്ളത്. മനുഷ്യന്റെ അനുഭവങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറത്തുള്ള ലഡാക്കിലെ ഈ ആത്മീയ അത്ഭുതങ്ങൾ ഏതൊരു സഞ്ചാരിയിലും വലിയൊരു കൗതുകമാണ് നിറയ്ക്കുന്നത്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി നിങ്ങളും നടക്കും തലയിടുപോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
2: Perepadans Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
4: Vishal Opticals, mithamaya nirakkil kannadakalude vipulamaya shekaram. Lotus Road, Private Bus Stand, സമീപം പുലമൺ, കൊട്ടാരക്കര.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: അതിഥി ദേവോ ഭവ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന നാടാണ് നമ്മുടേത്. താജ്മഹലിന്റെ പ്രണയവും വാരണാസിയിലെ സംസ്കാരവും നമ്മളെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഈ വലിയ ഭാരതത്തിന്റെ വൈവിധ്യവുമാണ് ഓരോ യാത്രയിലും നമ്മൾ തൊട്ടറിയുന്നത്. വ്യത്യസ്ത ഭാഷകൾ, വൈവിധ്യമാർന്ന ആചാരങ്ങൾ, വിസ്മയിപ്പിക്കുന്ന ഭക്ഷണ രുചികൾ, ഇത്രയേറെ സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഇന്ത്യ കാണാൻ ലോകം മുഴുവൻ ഒഴുകിയെത്തുമ്പോൾ ആ ഭംഗി കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ ലോക ടൂറിസം ദിനത്തിൽ ഉത്തരവാദിത്തമുള്ള സഞ്ചാരികളാകാം. ഇന്ത്യയെയും അതിന്റെ സംസ്കാരത്തെയും ചേർത്ത് പിടിക്കാം. ഹാപ്പി വേൾഡ് ടൂറിസം ഡേ. കീപ് ട്രാവലിംഗ്, കീപ് എക്സ്പ്ലോറിംഗ്.

0: ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, റെഡി ആയില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ?
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
3: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

സഞ്ചാരി യുവർ ട്രാവൽ പാർട്ണർ. ലേ നഗരത്തിൽ നിന്നും അധികം ദൂരെയല്ലാതെ പർവ്വതനിരകളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന അപൂർവമായൊരു ആത്മീയ കേന്ദ്രമുണ്ട് ഫിയാങ് മൊണാസ്ട്രി. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളുടെ മനോഹരമായ കാലാവസ്ഥയിൽ ഇവിടെ അരങ്ങേറുന്ന ഫിയാങ് ഛെത്പുത് എന്ന പവിത്രോത്സവത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ലഡാക്കിലെ രണ്ട് പ്രധാന ഡ്രിം ഗുങ്പ മഠങ്ങളിലൊന്നാണ് ഫിയാങ് മൊണാസ്ട്രി. ലേയിൽ നിന്നും 17 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മറ്റു മൊണാസ്ട്രി ഫെസ്റ്റിവലുകളെ പോലെ തന്നെ സന്യാസിമാർ അവതരിപ്പിക്കുന്ന പവിത്രമായ ചാംസ് മാസ്ക് ഡാൻസ് നാടകമാണ് ഈ ഉത്സവത്തിന്റെയും പ്രധാന ആകർഷണം. എന്നാൽ ഫിയാങ് ചെട്ടുപ്പിലേക്ക് ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിതരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മറ്റൊന്നാണ്. ഡ്രിം ഗുങ്പ ആത്മീയ ശാഖയുടെ സ്ഥാപകനായ സ്കാബ്ജെ ജിക്തൻ ഗോംബോയുടെ കൂറ്റൻ തങ്ക പെയിന്റിംഗ് കാഴ്ചവെക്കുന്ന അപൂർവ നിമിഷങ്ങൾ. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ നാളുകളിൽ മാത്രം പ്രദർശിപ്പിക്കുന്ന ഈ വിശുദ്ധ ചിത്രം ദർശിക്കുന്നത് വലിയൊരു പുണ്യമായാണ് ഭക്തർ കരുതുന്നത്. ലഡാക്കിലെ ഓരോ മൊണാസ്ട്രിയും കാത്തുവച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രവും അളവറ്റ വിശ്വാസങ്ങളുമാണ്. ചന്ദ്രന്റെ ഉപരിതലത്തെ ഓർമ്മിപ്പിക്കുന്ന വിചിത്രവും സുന്ദരവുമായ മലനിരകൾക്കിടയിലെ ഒരു മൊണാസ്ട്രി, ഒപ്പം കൺകുളിർക്കെ ദീപങ്ങളും വയറുനിറയെ രുചികരവുമായ ഭക്ഷണവുമായി ഒരു നാട് മുഴുവൻ ഒന്നിക്കുന്ന ആഘോഷങ്ങൾ. ലഡാക്കിലെ ഏറ്റവും അതിശയകരമായ രണ്ട് ഉത്സവങ്ങളായ യുറു കബ്ഗ്യാത് ഗൽദാൻ നാം ചോട്ട് എന്നിവയുടെ മനോഹരമായ വിശേഷങ്ങളിലേക്കാണ് ഇനി സഞ്ചാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ലേയിൽ നിന്നും 127 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി പ്രകൃതിയുടെ അത്ഭുത നിർമ്മിതിയായ ലാമായൊരു മൊണാസ്ട്രിയിലാണ് ജൂലൈ മാസത്തിൽ 2 ദിവസത്തെ യുറു കബ്ഗ്യാത് ഉത്സവം നടക്കുന്നത്. ഡ്രിം ഗുങ്പ ശാഖയിലെ സംരക്ഷക ദൈവങ്ങളുടെ മനോഹരമായ മാസ്കുകൾ ധരിച്ച് സന്യാസിമാർ നടത്തുന്ന അനുഷ്ഠാന നൃത്തങ്ങളും ചടങ്ങുകളുടെ ഒടുവിലുള്ള ബലിവസ്തുക്കളുടെ നാശവും ദർശിക്കാൻ 100 കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത്. 14-ാം നൂറ്റാണ്ടിൽ ഗെലുപ്പ ബുദ്ധമത ശാഖയുടെ തുടക്കമിട്ട സന്യാസി വര്യനായ ടിങ്സോ കാപ്പയുടെ ജന്മദിനവും ബുദ്ധമതത്വ പ്രാപ്തിയും ആഘോഷിക്കുന്ന പവിത്രമായ ദിനമാണ് ഗൽദാൻ നാംചോട്ട്. ലഡാക്കിലുടനീളമുള്ള വീടുകളും മൊണാസ്ട്രികളും ദീപങ്ങളാൽ അലങ്കരിക്കപ്പെടുന്ന ഈ ഉത്സവം ലോസാർ വരെയുള്ള പുതുവത്സര ആഘോഷങ്ങളുടെ വരവറിയിക്കുന്നു. ഈ ദിനത്തിൽ വിശിഷ്ടമായ പരമ്പരാഗത ലഡാക്കി സൂപ്പായ തുപ്പ തയ്യാറാക്കി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകുന്നത് ഇവിടുത്തെ പ്രധാന ആചാരമാണ്. ആത്മീയതയും നാടൻ രുചികളും വെളിച്ചവും ഒന്നിച്ചു ചേരുന്ന ലഡാക്കിലെ ഈ സാംസ്കാരിക കാഴ്ചകൾ ഏതൊരു യാത്രികന്റെയും മനസ്സ് നിറയ്ക്കുന്നതാണ്. നമ്മുടെ ഈ യാത്രാ പരമ്പര ഇനി ലഡാക്കിന്റെ പ്രകൃതി സൗന്ദര്യത്തിലേക്കും വിശാല തടാകങ്ങളിലേക്കുമാണ് കടക്കുന്നത്. അപ്പോൾ കാശ്മീരിന്റെയും ലഡാക്കിന്റെയും ബാക്കി വിശേഷങ്ങളുമായി സഞ്ചാരിയുടെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജേലക്കുട്ടി സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: Red Carpet, a day with your favorite celebrities. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90 കേൾക്കാം. റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് എല്ലാവരും മുൻഗണന നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ 2-ാം ഘട്ടത്തിന് നാളെ മലപ്പുറത്ത് തുടക്കമാകും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. ലോങ് ജംപ് താരം ആൻസി സോജന് വെള്ളി. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻതോതിൽ പ്രാതിനിധ്യം തെളിയിച്ചിട്ടുണ്ടെന്നും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് ഇത് മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതികമായി മികവ് പുലർത്തുമ്പോഴും അനുകമ്പയുള്ളവരാകണമെന്നും ജീവിത വിജയം നേടുമ്പോൾ സമൂഹത്തോട് ചേർന്ന് നിൽക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു.
2: But remain connected to the society. You always, as a doctor, I need not say this to you, but as a doctor, you should say this to everyone, that no two drugs, that should be your principle of your life.
1: ഡോക്ടർ എന്നത് കേവലം ഒരു ബിരുദമല്ലെന്നും ഏത് മേഖലയിലും മികച്ചതാകാൻ നല്ലൊരു മനുഷ്യനാവുക എന്നതാണ് പ്രധാനമെന്നും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സാമൂഹ്യ സേവനം ആത്മീയതയിൽ നിന്ന് വേറിട്ടതല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അമൃതാനന്ദമയി മഠത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ ഡോക്ടർ സുരേന്ദ്ര ഥാപയ്ക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി VD സതീശനും ചേർന്ന് കൈമാറി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചലാപ്പു രാംമോഹൻ നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരിമുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇതിനുള്ള തെളിവാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് നാളെ 10 വർഷം തികയുമ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള നയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതായി ശ്രീ മോദി വ്യക്തമാക്കി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
3: പൂജ്യ ബാപ്പുക്ക് ജയന്തി കാ ദിൻ ബാപ്പുനെ ഹെ ജീവൻ കെ ബഹുത് സേ മന്ത്ര ദിയെ. സ്വച്ഛതാ ഭീ ഉൻമേ സേ ഏക് ഹേ. ഹം അക്സർ അപ്നെ ആസ്പാസ് സ്വച്ഛതാ സേ ജുഡേ അനേക് പ്രയാസോ കോ ദേഖ്തേ ഹേ. യേ പ്രയാസ് ബഹുത് പ്രേരക് ഔർ ഉത്സാഹ ബഢാനേ വാലേ ഹേ.
1: സെൻസസ് നമ്മുടെ എല്ലാം ദേശീയ ഉത്തരവാദിത്തമാണെന്നും ഇതിനായി കുറച്ചു സമയം ചെലവഴിക്കണമെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എല്ലാവരും തങ്ങളുടെ കുടുംബത്തിന്റെ ശരിയായ വിവരങ്ങൾ നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂർണ്ണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഗുജറാത്തിലെ മോഢേര ഗ്രാമം ഇന്ന് സൂര്യക്ഷേത്രത്തിന്റെ പേരിൽ മാത്രമല്ല രാജ്യത്തെ ആദ്യത്തെ സൌരോർജ്ജ ഗ്രാമം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിരതയുടെ ഒരു മികച്ച ഉദാഹരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അസമിൽ നടന്ന പിക്മി ഹോഗ് സംരക്ഷണ പ്രവർത്തനം, സോനായ രൂപായ് വന്യജീവി സങ്കേതത്തിലെ ആനകളുടെ പുനരധിവാസം എന്നിവയും ഇന്നത്തെ മൻ കി ബാത് പതിപ്പിൽ അദ്ദേഹം പരാമർശിച്ചു.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കക്കാടം പൊയിലിൽ സമഗ്ര ടൂറിസം വികസനത്തിന് വഴിയൊരുങ്ങുന്നു. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കക്കാടം പൊയിലിൽ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള വലിയ വികസന പദ്ധതികൾ നടപ്പാക്കും. പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യത്തിന് പ്രകൃതിക്കും ദോഷം വരാത്ത രീതിയിലായിരിക്കും വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക. ഇതോടൊപ്പം ടൂറിസം വികസനത്തിന്റെ നേട്ടം പ്രദേശവാസികൾക്കും പ്രാദേശിക സംരംഭകർക്കും ലഭിക്കുന്ന തരത്തിൽ തദ്ദേശീയ സാമ്പത്തിക വികസനം കൂടി ലക്ഷ്യമാക്കിയുള്ള ടൂറിസം മാതൃകയാണ് ലക്ഷ്യമിടുന്നത്.
1: ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കമാകും. മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ നാളെയാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുക. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളും പോലീസും സഹകരിച്ചുള്ള നടപടികൾക്കാണ് ഈ ഘട്ടത്തിൽ പ്രാധാന്യം ലഭിക്കുക. പൂജ, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്കും തിരിച്ചും അധിക ബസ്സുകൾ സർവീസ് നടത്തും. മുൻകൂട്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ഓൺലൈൻ റിസർവേഷൻ സൌകര്യവും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ഇടങ്ങളിലേക്കാണ് KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ മൈസൂരുവിൽ നിന്ന് കണ്ണൂർ, മധുര എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ ഉണ്ടാകും. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും യാത്രാ സൌകര്യമുണ്ട്. കേരളത്തിലെ വിവിധ ഡിപ്പോകളിൽ നിന്ന് തിരികെ അന്യസംസ്ഥാനങ്ങളിലേക്കും പ്രത്യേക സർവീസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. മലയാളി ലോങ് ജമ്പ് താരം ആൻസി സോജന് വെള്ളി മെഡൽ. 6.53 മീറ്റർ ദൂരം ചാടിയാണ് ആൻസി മെഡൽ സ്വന്തമാക്കിയത്. ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളി കൂടി ലഭിച്ചിരുന്നു. സ്ക്വാഷിൽ പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും വനിതാ സിംഗിൾസിൽ അനഹത് സിംഗുമാണ് മെഡൽ നേടിയത്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയ ലക്ഷ്യം. നിശ്ചിത ഓവറിൽ വിൻഡീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺ നേടുകയായിരുന്നു. നേരത്തെ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷനെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുത്തു. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് എല്ലാവരും മുൻഗണന നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് നാളെ മലപ്പുറത്ത് തുടക്കമാകും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. ലോങ് ജമ്പ് താരം ആൻസി സോജന് വെള്ളി. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയ ലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Hey, hello, good evening. Welcome to Red Carpet with me, RJ Srishant. Unashraya FM 99.9 Nattarkoppum. Yes, appo endalum Red Carpetil indu ennodoppum oru special guest koodi ethittundu. Aa oru guestine patti parayanengil niravadi comedy performance lode malayali prekshakare chirippicha artist Aishwarya aanu. Aishwarya, welcome to Red Carpet.
2: Thank you.
1: Okay, appo endekkundu vishesham
2: നല്ല വിശേഷം.
1: ഹാപ്പി ആയിട്ട് പോകുന്നു?
2: ഹാപ്പി ആയിട്ട് പോകുന്നു.
1: എങ്ങനെ പോകുന്നു പ്രോഗ്രാംസ് ഒക്കെ?
2: പ്രോഗ്രാംസ് ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. പ്രതീക്ഷിച്ചതിൽ നന്നായിട്ട് പോകുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: പുറത്ത് പ്രോഗ്രാംസ് അവതരിപ്പിക്കാറുണ്ടോ സ്റ്റേജിലൊക്കെ?
2: സ്റ്റേജ് പ്രോഗ്രാം നമ്മളിപ്പോ തുടങ്ങിയിട്ടില്ല. ആക്ച്വലി ഓണത്തിന് തുടങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്കത് ചില ശാരീരിക ബുദ്ധിമുട്ടുണ്ടോ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പൊ നമ്മള് അടുത്ത ഉത്സവ സീസണിൽ സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു ട്രൂപ്പ് ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട്.
1: ഓക്കേ, ശരി ശരി. അപ്പോഴേ ഈ ഒരു കോമഡി രംഗത്തേക്ക് ആക്ച്വലി എങ്ങനെ എത്തിപ്പെട്ടത്?
2: അതെങ്ങനെ വന്നെന്ന് ചോദിച്ചാല്, എനിക്ക് ചെറുപ്പം മുതലേ ആക്ടിങ് ആ ഫീൽഡിലോട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോ ഫസ്റ്റ് ടൈം എന്നെ കൊണ്ടുവരാനൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് അറിയത്തില്ലല്ലോ. ഈ ആക്ടിങ് ഫീൽഡിലോട്ടൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ. ഇതിനെ പറ്റിയൊന്നും അറിയാത്ത ആൾക്കാരാണ് നമ്മൾ. അപ്പൊ അതിലോട്ടൊക്കെ ഇറങ്ങുമ്പോ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അപ്പോ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ബമ്പർചിരിയില് ഒരു ബമ്പർചിരി തുടങ്ങിയ സമയത്ത് അവരങ്ങോട്ട് കോൾ ചെയ്തിരുന്നുണ്ട്. ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു, എന്തെങ്കിലും ഒരു പെർഫോമൻസ് വീഡിയോ ചെയ്ത് അയക്കാവോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചതാണ്. അങ്ങനെ ഞാൻ ഒരു ചെറിയ വീഡിയോ തട്ടിക്കുട്ടി ഇട്ട് കൊടുത്തു,
1: വന്ന്
2: സെലക്ട് ആയി.
1: ബമ്പർചിരിയാണ് തുടക്കം അല്ലേ?
2: ബമ്പർചിരിയാണ് തുടക്കം.
1: ഓക്കേ, ശരി ശരി.
2: ബമ്പർചിരിയിൽ ഒരു 7 സ്കിറ്റോളം ചെയ്തിട്ടുണ്ട്.
1: 7 സ്കിറ്റ് ചെയ്തു?
2: ആ, 7 സ്കിറ്റ് ചെയ്തു.
1: അടിപൊളി. ശരി ശരി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
4: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ 1 പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
4: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Ashraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് അപ്പൊ എന്തായാലും റെഡ് കാർപ്പറ്റിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി കോമഡി മാസ്റ്റേഴ്സ് തുടങ്ങിയ ഒരുപാട് വേദികളിലൂടെ മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച ആർട്ടിസ്റ്റ് ഐശ്വര്യയാണ്. അപ്പൊ ഐശ്വര്യ, അപ്പൊ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയ ഒരു അനുഭവം എന്ന് പറയാൻ പറ്റുമോ? ആ ഒരു എക്സ്പീരിയൻസ്, ഫസ്റ്റ് സ്റ്റേജ്
2: നമുക്കൊന്നും അറിയത്തില്ല. നമ്മളെ സ്കൂളിലൊക്കെ പെർഫോമൻസ് ചെയ്യുന്ന പോലെ ഒന്നും അല്ല. വലിയൊരു ഷോയുടെ ഭാഗമാകുമ്പോ നമുക്ക് അതിന്റേതായ ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അന്നൊന്നും അറിയത്തില്ലായിരുന്നു. എന്റേതായ രീതിയിൽ ഞാൻ ചെയ്തു. പിന്നെ ഒരുപാട് ആൾക്കാര് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്.
1: തീർച്ചയായിട്ടും. ഈ സ്കിറ്റുകളുള്ള ഐഡിയയും കൗണ്ടറൊക്കെ എവിടുന്നാ കിട്ടുന്നത്? നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ആളുകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ സംഭവങ്ങളിൽ നിന്നൊക്കെ ഇൻസ്പയർ ആവാറുണ്ടോ?
2: അതന്നെ, നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് നമ്മൾ കൂടുതലും ചൂസ് ചെയ്തിട്ടുള്ളത്. സ്കിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചൂസ് ചെയ്തിട്ടുള്ളത് അതാണ് കൂടുതലും വർക്ക് ആവുന്നത്. കോമൺ ആയിട്ടുള്ളവർക്ക് വർക്ക് ആവുന്ന കണ്ടന്റ് എപ്പോഴും അങ്ങനെ ഉള്ളതായിരിക്കും. വീട്ടിൽ തമ്മിലാടി, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അമ്മായിയും തമ്മിലുള്ള പോരെ, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കും. പിന്നെ നമ്മുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവിടെ ഗ്രൂമേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്.
1: ഗ്രൂമേഴ്സ്
2: ഉണ്ടാവും. ഞാൻ ഇപ്പൊ നിലവില് കോമഡി അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: Right, Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ റെഡ് കാർപ്പറ്റ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. റെഡ് കാർപ്പറ്റിൽ നിന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നിരവധി കോമഡി പെർഫോമൻസസിലൂടെ മലയാളി പ്രേക്ഷകരെ കുടുകൂടാ ചിരിപ്പിച്ച നമ്മുടെ ആർട്ടിസ്റ്റ് ഐശ്വര്യയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ സ്റ്റേജിൽ ആളുകളെ എത്രത്തോളം ചിരിപ്പിക്കുന്ന ഐശ്വര്യ ആക്ച്വലി ലൈഫിൽ എങ്ങനെയാണ്? ഈ വീട്ടിലും കൂട്ടുകാരുടെയിലൊക്കെ ഭയങ്കര തമാശക്കാരിയാണോ അതോ ഭയങ്കര സീരിയസ് ക്യാരക്ടർ ആണോ?
2: ഫണ്ണിയാണ്.
1: ആഹാ, അപ്പൊ എത്ര സ്റ്റേജിൽ ആൾക്കാരെ കണ്ടാലും നമുക്ക് നാണം ഇല്ലാതെ സംസാരിക്കാൻ തയ്യാറാണ്.
2: ടെൻഷനുണ്ട്.
1: ആ ശരി,
2: ഓരോ സ്റ്റേജും കേറുമ്പോഴും ഞാൻ ഫസ്റ്റ് ടൈം കേറുന്ന ഒരു ഇതിലാണ്, ടെൻഷനോടുകൂടിയാണ് കേറുന്നത്. അതെന്നും അങ്ങനെയാണ്.
1: ഇതൊരു പറയാൻ ഉദാഹരണം ഉണ്ട്, ചിത്ര ചേച്ചി ഇല്ലേ? ചിത്ര ചേച്ചി എന്ത് നല്ല ഗായികയാണല്ലേ, ലോകം അംഗീകരിക്കുന്ന നല്ല ലെജൻഡ് ആണ്. പക്ഷെ ചേച്ചിക്ക് എത്ര സ്റ്റേജിൽ പാടിയാലും ആദ്യം കേറുന്ന സമയത്ത് ഭയങ്കര പേടിയാണ്.
2: അതെല്ലാവർക്കും അങ്ങനെയാണ്. നമ്മൾ എത്ര വലിയ ആർട്ടിസ്റ്റ് ആണ് എന്താണെന്നൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് ടൈം നമ്മൾ കേറുമ്പോ നമ്മുടെ നെഞ്ചിടി.
1: തീർച്ചയായിട്ടും കോമഡി അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്ക് ഇറങ്ങി വന്നത്?
2: എനിക്കൊരു ജോലി വേണമെന്നുണ്ടായിരുന്നു. ലൈഫിൽ ഒന്ന് സെറ്റിൽ ഡൗൺ ആയി നമുക്കൊരു ജോലി വേണം.
1: തീർച്ചയായിട്ടും.
2: അതുകൊണ്ടാണ് ഞാൻ നഴ്സിംഗിലോട്ട് ഇറങ്ങി അത് പഠിക്കുകയും അതിൽ ജോലിക്ക് പോവുകയൊക്കെ ചെയ്തത്. പക്ഷേ ആക്ടിങ്ങിലൊരു പാഷൻ ഉള്ളത് കൊണ്ടും ആവശ്യം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടും എനിക്ക് ഇതിലോട്ട് ഇറങ്ങേണ്ടി വന്നു. പഠിച്ചു, നമുക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം, പഠിച്ച ഒരു ജോലി നമുക്ക് വേണം. കാര്യം നമുക്ക് ഇതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ എങ്കിലും നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ മെയിൻ ആണല്ലോ.
1: തീർച്ചയായിട്ടും.
2: ഒത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്.
1: ഓക്കെ, അപ്പൊ നമുക്ക് ഐശ്വര്യോട് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

நெஞ்சில என் சுவாசத்தறி என் சாரத்திரே.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant. Onashraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് എന്തായാലും റെഡ് കാർപ്പറ്റിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു ചിരി ഇരുചിരി ബംബർചിരി കോമഡി മാസ്റ്റേഴ്സ് തുടങ്ങിയ ഒരുപാട് വേദികളിലൂടെ മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച ആർട്ടിസ്റ്റ് ഐശ്വര്യയാണ്. അപ്പൊ ഐശ്വര്യ, അപ്പം ഈ ലൈവായിട്ട് സ്കിറ്റൊക്കെ ചെയ്യുമ്പോഴേ ഈ ഡയലോഗ് മറന്നു പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കുകയോ ചെയ്ത ഒരു മെമ്മറി ഉണ്ടോ?
2: വരാറുണ്ട്, ഡയലോഗ് മറന്നുണ്ട്, മറന്ന് അവിടെ നിന്നിട്ട് മൈൻഡ് ഫുൾ കട്ട് ആവും നമ്മള്. അപ്പോൾ കട്ട് വിളിക്കും, പിന്നെ നമ്മള് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടെ ചെയ്യാണ് ചെയ്യുന്നത്.
1: എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ആക്ച്വലി കൈന്ന് പോയിന്ന് തോന്നുന്ന സിറ്റുവേഷൻസ്
2: ചിലപ്പോ നമ്മളെ കൂടെ നിൽക്കുന്ന ടീം മെമ്പേഴ്സ് അത്രയും നമ്മളെ സപ്പോർട്ടീവ് ആണെങ്കിൽ നമ്മള് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്ന് പറയില്ലേ, അതായത് എന്തെങ്കിലുമൊക്കെ മറന്നതായിട്ട് നമ്മളൊരു ഐഡിയ കൊടുക്കും, അപ്പൊ അവരെന്തെങ്കിലും ക്ലൂ ഇങ്ങോട്ട് ഇട്ട് തരും, അപ്പൊ നമ്മൾ അതിൽ പിടിച്ച് കയറാറാണ് പതിവ്. ചില സമയത്ത് ഫുൾ മൈൻഡ് ഫുൾ ബ്ലാങ്ക് ആവും.
1: ശരി, അപ്പം റീസെന്റ് ചെയ്ത സ്കിറ്റ് ആരുടെ കൂടെ ആയിരുന്നു?
2: റീസെന്റ് ചെയ്ത് ഇപ്പൊ ഞാൻ ശരത്ത് ഷൈൻ എന്ന് പറയുന്ന രണ്ട് ആർട്ടിസ്റ്റിന്റെ കൂടെയാണ് ഇപ്പോ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 1 ഇയർ ആയിട്ട് അവരുടെ തന്നെയാണ് കോമഡി മാസ്റ്റേഴ്സിൽ. ഇപ്പൊ റീസെന്റ് ആയിട്ട് 2 ദിവസം മുന്നേ ആയിരുന്നു ഷൂട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: right? Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ റെഡ് കാർപ്പറ്റ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. റെഡ് കാർപ്പറ്റിൽ നിന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നിരവധി കോമഡി പെർഫോമൻസസിലൂടെ മലയാളി പ്രേക്ഷകരെ കുടുകൂടാ ചിരിപ്പിച്ച നമ്മുടെ ആർട്ടിസ്റ്റ് ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ഒരു സ്കിറ്റ് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് ആക്ച്വലി എത്രത്തോളം തയ്യാറെടുപ്പ് ആവശ്യമായിട്ടുണ്ട്? എന്തായാലും റിഹേഴ്സൽ ഒരു വലിയ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണല്ലോ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുമ്പോൾ.
2: ഏകദേശം ഇപ്പൊ ഒരു 3 ഡേയ്സോളം നമ്മൾ റൂം ചെയ്യുന്നുണ്ട്.
1: ഓക്കേ,
2: അത്ര നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് കേറാൻ പറ്റുള്ളൂ.
1: 3 ഡേയ്സ് വരെ പോവല്ലേ?
2: 3 ഡേയ്സ് വരെ
1: പോകും. ഓക്കേ, അപ്പൊ അവിടുത്തെ ഒരു വിശേഷം പറയാം, എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ? എങ്ങനെയായിരിക്കും
2: അവിടെ? നമുക്ക് ഒരു 5 ദിവസമാണ് ഇതിന്റെ ഷൂട്ടിന്റെ ഷെഡ്യൂൾ വരുന്നത്. അത് ഒരു 3 ദിവസം ഗ്രൂമിങ്ങും 2 ദിവസമാണ് ഷൂട്ട്. ആ 2 ദിവസത്തിന് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മുടെ ഷൂട്ട് വരുന്നത്. ഭയങ്കര ഫണ്ണാണ്, എല്ലാരും ഒരു ഫാമിലി പോലെയാണ്. ഒരുമിച്ച് ഫുഡ് കഴിച്ച് ഒരുമിച്ച് തമാശയൊക്കെ പറഞ്ഞ് നല്ലൊരു ഫാമിലി വൈബാണ്. അതിനിടയ്ക്ക് സ്കിറ്റ് റെഡി ആക്കുന്നു, അത് പൊളിക്കുന്നു, വീണ്ടും ഒന്നിന്ന് റെഡി ആക്കുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്.
1: ടൈം കിട്ടാതെ പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
2: ടൈം കിട്ടാതെ ലാസ്റ്റ് വേർ തട്ടിപ്പൊട്ടി കളിച്ച സ്കിറ്റുകളും ഉണ്ട്. പൊളിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ തമാശ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
2: പ്രോഗ്രാമും ബമ്പർ അടിക്കണമൊന്നും ഇല്ല.
1: അപ്പൊ എത്ര ബമ്പർ കിട്ടിയിട്ടുണ്ട്?
2: ഇപ്പോ കോമഡി മാസ്റ്റേഴ്സിലാണ് നിൽക്കുന്നത്. അവിടെ ബമ്പർ അല്ല, 50,000 ആണ് ഏറ്റവും ഹയസ്റ്റ്. 75 ഉണ്ട്, അത് ഇതുവരെ ആരും അൺലോക്ക് ചെയ്തിട്ടില്ല. 50,000 നമുക്കൊരു ഇപ്പൊ കഴിഞ്ഞ ഷെഡ്യൂളും കൂട്ടി ഒരു 6 തവണ
1: കിട്ടിയിട്ടുണ്ട്.
2: തീർച്ചയായിട്ടും,
1: തീർച്ചയായിട്ടും.

0: right carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, Onashreya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, എന്തായാലും റെഡ് കാർപ്പറ്റിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു ചിരി ഇരുചിരി ബംബർ ചിരി കോമഡി മാസ്റ്റേഴ്സ് തുടങ്ങിയ ഒരുപാട് വേദികളിലൂടെ മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച ആർട്ടിസ്റ്റ് ഐശ്വര്യയാണ്. അപ്പൊ ഐശ്വര്യ, ഈ കോമഡി രംഗത്തെ പൊതുവെ നമ്മൾ കാണുന്നത് കൂടുതലും പുരുഷന്മാരാണ്. അപ്പം ഈ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഈ കോമഡി ഷോകളിൽ സജീവമാകുമ്പോൾ തുടക്കത്തിൽ എന്തെങ്കിലും ഒരു ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ?
2: ചലഞ്ചസ് ഉണ്ടോ എന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാകുമ്പോഴത്തേക്കും അവർക്ക് ഇതിനെ പറ്റി അറിയത്തില്ല. എന്താണോ ഈ 5 ദിവസം വീട്ടിൽ നിന്ന് ഒരു പുറത്ത് ദൂരോട്ടൊക്കെ മാറി നിക്കുക എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലുള്ളവർക്ക് അറിയില്ല എങ്ങനെയാണെന്ന്. വീട്ടിലുള്ളവർക്ക് നാട്ടുകാരെന്ത് പറയും, ബന്ധുക്കൾ എന്ത് പറയും എന്നൊക്കെ ഉള്ള ഒരു തിങ്സ് ഒക്കെ
1: ഉണ്ടാവും.
2: അവരുടെ ഒരു ടെൻഷൻ ആണ്, അങ്ങനെയൊക്കെ പോയി നിൽക്കാൻ പറ്റുമോ, അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ അവർക്ക് പേടിയാണ്. പക്ഷേ പോയി നിന്നിട്ടുള്ള അനുഭവത്തിൽ ഞാൻ പറയാണ്, അങ്ങനെ നമ്മൾ പേടിക്കുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ നിൽക്കുന്നോ അതുപോലെ ഇരിക്കും നമ്മുടെ സിറ്റുവേഷൻ
1: ചുറ്റുപാടും അല്ലേ. ശരി, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഫാമിലി സപ്പോർട്ട് ഒക്കെ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തില്?
2: ഫാമിലി സപ്പോർട്ട് നല്ലത്, എനിക്ക് എന്നെ ഇപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോ ഫാമിലിയൊക്കെ ഫുൾ സപ്പോർട്ടാണ്. എന്റെ മാരേജ് നെക്സ്റ്റ് മന്തില് 25 ആണ്. എന്റെ ബുദ്ധി ഭയങ്കര സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ് എല്ലാരും.
1: അടിപൊളി. അപ്പൊ ഫാമിലി പറ്റി ചോദിക്കാൻ പറഞ്ഞു, അപ്പൊ ആരൊക്കെ ഇപ്പൊ നിലവിൽ വീട്ടിലുള്ളത്?
2: ഇപ്പോ അമ്മയുണ്ട്, രണ്ട് ചേച്ചിമാരുണ്ട്, ഒരാൾ പുറത്താണ്. അവര് രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞതാ. ഒരാൾ പുറത്താണ്, ഒരാള് വീടിനടുത്ത് തന്നെയാണ്. അച്ഛൻ മരിച്ചുപോയി. പിന്നെ എന്റെ ബുദ്ധിയുണ്ട്. അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോ ഫാമിലി എപ്പിസോഡിനൊക്കെ വീട്ടുകാരൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ, അപ്പൊ നമുക്ക് ഐശ്വര്യോട് ഇനിയും ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant. On Astraya, FM 19, Nadinuppum, Natarkuppum. Yes, so we are going to Red Carpet. We are going to Red Carpet. We are going to join you. We are going to comedy performances. Malayali Prekshagare Kudugudha Chiripicha. Our artist Aishwarya. One chiri, iri chiri, member chiri. We are going to stage. We are going to have a comedy artist. A dream platform. ആ ഒരു സ്റ്റേജിലൂടെയാണ് ഐശ്വര്യ കരിയർ തുടങ്ങിയതല്ലേ, ആ ഒരു സ്റ്റേജിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ?
2: ഭയങ്കര വലിയൊരു പ്ലാറ്റ്ഫോം ആണ്. എന്ന് വെച്ചാൽ ഒരു കലാകാരനെ സംബന്ധിച്ച് തുടക്കുന്ന നിലയില് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്ന ഒരു വേദിയാണ്. അവിടെ പോയി ഒരു സ്കിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് തന്നെ പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. നമ്മള് ഒരു സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് ആ ഒരു വഴിയിൽ കൂടെ ആയിരിക്കും പോകുന്നത്. പിന്നെ വീണ്ടും വീണ്ടും സ്കിറ്റ് ചെയ്യുക, ഒരുപാട് അവസരങ്ങൾ നമ്മൾ തേടി പോവുക, അങ്ങനെയൊക്കെ വരും ലൈഫില്. ഞാനിപ്പോ ഒരു ചിരി ഇരിച്ചിരി കൊമ്പർച്ചിരിയിലല്ല, ഞാൻ കോമഡി മാസ്റ്റേഴ്സിലാണ്, അമൃത ടി വി കോമഡി മാസ്റ്റേഴ്സിലാണ്.
1: ശരി, അപ്പൊ ഡ്രീം സ്റ്റേജ് ഏതാണ്? ഇനി എനിക്ക് ആ ഒരു സ്റ്റേജിൽ പോയി പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള സ്റ്റേജ് ഏതാണ് ഐശ്വര്യയുടെ?
2: അങ്ങനെ ചോദിച്ചാ ഞാൻ മഴൽ മനോരമയിലെ ബമ്പർച്ചിരിയിൽ പോയിട്ടുണ്ട്, ഐറ്റം പേരയില് പോയിട്ടുണ്ട്, ഫ്ലവേഴ്സിലെ. ഇപ്പൊ കോമഡി മാസ്റ്റേഴ്സിലാണ് നിൽക്കുന്നത്. എവിടെ ചാൻസ് കിട്ടിയാലും ചെയ്യുന്നതാണ്
1: അല്ലേ? എവിടെ നമുക്കൊരു അവസരം കിട്ടുന്ന അവിടെ കേറി പെർഫോം ചെയ്യാ, തകർക്ക, പൊളിക്ക അല്ലേ?
2: നമ്മള് ഏത് പ്രോബ്ലം ആയിരുന്നാലും സജീവമായിട്ട് നിക്കാൻ പറ്റുക, അതാണ് ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്.
1: തീർച്ചയായിട്ടും
2: സിനിമകൾ ചെയ്യണം. ഈ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരുടെ ആഗ്രഹം അങ്ങനെയാണല്ലോ, സിനിമ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആപ് സനിയെ ആപ്കേ മൻപസന്ദ് ഗാനെ സിർഫ് ഓൺ യാദേ
2: യാദേ യാദേ യാദേ.
3: കേൾക്കാൻ കൊതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദേൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, Onastraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് എന്തായാലും റെഡ് കാർപ്പറ്റിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു ചിരി ഇരുചിരി ബംബർ ചിരി കോമഡി മാസ്റ്റേഴ്സ് തുടങ്ങിയ ഒരുപാട് വേദികളിലൂടെ മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച ആർട്ടിസ്റ്റ് ഐശ്വര്യയാണ്. അപ്പൊ ഐശ്വര്യ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ സിനിമയാണെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. അപ്പം ഈ നിലവിൽ ഇപ്പോ ഈ ഒരു സ്റ്റേജ് ഷോസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെർഫോമൻസസ് ഒക്കെ ആക്ച്വലി നമുക്കൊരു സാധാരണ വ്യക്തിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ?
2: അങ്ങനെ ചോദിച്ചാൽ നമുക്ക് സൈഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണം, അല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഫാമിലി ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ട് മാത്രം പറ്റില്ല. സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അതും ഇതും കൂടെ ഒക്കോളും. പാഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതൊരു ഡ്രീം ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാണെങ്കിൽ പൈസ നോക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്.
1: ഓക്കെ, ശരി.
2: അതാണ് നമ്മുടെ ഡ്രീം എങ്കിൽ നമ്മൾ അതിലോട്ട് പോവുക. അതിൽ നിന്ന് എത്ര ഇൻകം കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരു നമുക്ക് എന്താ, നമുക്ക് അത്യാവശ്യം തട്ടിമുട്ടിയൊക്കെ പോകുന്ന രീതിയിലായിരിക്കും പോകുന്നത്. ഭാവിയിൽ അത് നല്ല ചാൻസിലോട്ട് പോവാം, പോവാതിരിക്കാൻ എന്താ പറയാ,
1: നമുക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ.
2: തീർച്ചയായിട്ടും.
1: ഈ കോമഡി ആർട്ടിസ്റ്റ് ഫേസ് ചെയ്യുന്ന നിലവിലെ ചലഞ്ചസ് ഇതൊക്കെ തന്നെ ആയിരിക്കും, ഈ ഒരു നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എമൗണ്ട് കിട്ടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ.
2: അതന്നെ, അത് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം ഇതിലൊണ്ട് മുന്നോട്ട് പോകണമെന്നില്ല. പിന്നെ ഇതുകൊണ്ട് മാത്രം നമുക്ക് നിൽക്കാനും പറ്റില്ല, ഇത് പ്രതീക്ഷിച്ച് മാത്രം നമുക്ക് നിൽക്കാനും പറ്റത്തില്ല. വേറെ എന്തെങ്കിലും ഒരു സൈഡ് ആയിട്ട് ഒരു ജോലി കൂടി വേണം.
1: അതെ, ഇപ്പൊ നമുക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ ബാക്കപ്പ് ആയിട്ട് ഒരു പാഷൻ ആയിട്ട് കൊണ്ടുപോയി
2: പ്രൊഫഷണൽ ആയിട്ടും കൊണ്ടു പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് കൊണ്ടുപോകും.
1: ഐശ്വര്യോട് ഇനിയും ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ റെഡ് കാർപ്പറ്റ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. റെഡ് കാർപ്പറ്റിൽ നിന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നിരവധി കോമഡി പെർഫോമൻസസിലൂടെ മലയാളി പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിച്ച നമ്മുടെ ആർട്ടിസ്റ്റ് ഐശ്വര്യയാണ് കേട്ടോ. അപ്പോഴേ ഐശ്വര്യ, നമ്മൾ ഈ കോമഡി അല്ലെങ്കിൽ സിനിമയിലൊക്കെ വരുമ്പോഴേ അഭിനയത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും റോൾ മോഡലായ ഒരു വ്യക്തിയാണല്ലോ, നമ്മുടെ ആരാധനാ പാത്രമായിട്ട് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ഐശ്വര്യക്ക് അങ്ങനെ ഒരാളുണ്ടോ, അല്ലെങ്കിൽ ആരാണ് അങ്ങനെ ഒരു വ്യക്തി ഐശ്വര്യയുടെ ലൈഫില്?
2: അങ്ങനെ ചോദിച്ചാ നമ്മുടെ ആശ്രിത ചേച്ചി എന്റെ ഒരു റോൾ മോഡലാണ്. എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് അശ്വതി ചന്ദ് കിഷോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരുപാട് സിനിമയുടെ ഹാഷറിന്റെ ഉമ്മയായിട്ട് അവര്, പിന്നെ എന്റെ സീനിയർ ആർട്ടിസ്റ്റേഴ്സ് എല്ലാം എന്റെ റോൾ മോഡൽസ് ആണ്. അവരിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. എന്റെ കൂടുംബിക്കുന്നവരായിരുന്നാലും എല്ലാം എല്ലാവരും നിന്നാണ് പഠിക്കുന്നത്. നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, എങ്ങനെ എത്തിയിട്ടില്ല, എവിടെങ്കിലൊക്കെ എത്തും എന്നുള്ള വിശ്വാസത്തില്.
1: ആഗ്രഹിക്കുന്നത് ചെറിയ സിനിമയാണോ അതോ ആദ്യം തന്നെ വലിയ സിനിമ കേറണം ആഗ്രഹം?
2: ആദ്യം തന്നെ നമുക്ക് വലുതിലൊന്നും, നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഏത് ക്യാരക്ടർ ചെയ്യാനായിരുന്നാലും
1: ഞാൻ എനിക്ക് എന്തായാലും ആഗ്രഹം പോലെ ഭാവിയിൽ നല്ലൊരു അഭിനേത്രിയായിട്ട് മാറട്ടെ. ആൻഡ് ഫൈനലി ഒരു കാര്യം കൂടി, നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട് എന്താ പറയാനുള്ളത്?
2: എന്താ പറയാന്ന് വെച്ചാ, ഇങ്ങനെ എന്നെ പോലെ അഭിനയം ജീവിതമൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട്
1: പേരുണ്ടാവും.
2: ഞാനൊരു നേഴ്സാണ്, അപ്പോ എനിക്ക് ഈ ഫീൽഡിലോട്ട് ഇറങ്ങാനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്റെ കൂടെ നിൽക്കാനൊന്നും ആരും ഇല്ലായിരുന്നു തുടക്കത്തില്. അതായത് ഈ ഒരു നേഴ്സിംഗ് ജോലി കളഞ്ഞിട്ട് അഭിനയത്തിലോട്ട് പോകുന്നതൊക്കെ എന്തിനാണ്, അങ്ങനൊക്കെ ഒന്നും വേണ്ടെന്നൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ പറയുമല്ലോ. അപ്പോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എന്താണോ നമ്മുടെ ഇഷ്ടം അത് ഫോളോ ചെയ്യുക. ഈ പറയുന്ന എല്ലാരും ഒരു സമയം നമ്മൾ കൂടെ നിൽക്കും. അന്ന് നമ്മൾ ചെയ്തതാണ് ശരിയെന്ന് പറയുന്ന ആൾക്കാർ ചുറ്റിനും അന്ന് ഉണ്ടാവും. നമ്മുടെ ഇഷ്ടം എന്താണോ അതിന്റെ കൂടെ പോവാ.
1: തീർച്ചയായും തീർച്ചയായും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം അല്ലേ. അപ്പൊ എന്തായാലും ഇനി എപ്പോഴെങ്കിലും ഭാവിയിൽ ബിഗ് സ്ക്രീനിലെ പേര് വരുമ്പോ ഞാൻ ഒന്നുകൂടെ വിളിക്കും, അപ്പൊ എനിക്ക് ഇന്റർവ്യൂ തരണം കേട്ടോ.
2: ഓക്കെ
1: ഓക്കെ, താങ്ക് യു സോ മച്ച് ഐശ്വര്യ.
2: ഓക്കെ, താങ്ക് യു.

0: സങ്കല്പം
1: സംഗീതം അനന്ത സാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകുടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ